0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 27 ശനിയാഴ്ച. കൊലവർഷം 1201, മിഥുനമാസം 13 അനീഴം നക്ഷത്രം. നെൽസൺ മണ്ടേല പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോകത്തെ മാറ്റാൻ നിങ്ങൾക്കുപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. മാറ്റങ്ങൾ എപ്പോഴും തുടങ്ങുന്നത് വലിയ യുദ്ധങ്ങളിലൂടെയല്ല, മറിച്ച് ശരിയായ അറിവിലൂടെയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും തയ്യാറാകുന്നതിലൂടെ നമ്മൾ നമ്മളെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടെയാണ് മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് അറിവിനായുള്ള നമ്മുടെ യാത്ര ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം നമ്മോട് തന്നെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ്, നാം നമുക്ക് മാത്രമായി അല്പസമയം കണ്ടെത്തുന്നുണ്ടോ? അവനവൻ്റെ ആഗ്രഹത്തിന് നാം ആശിക്കുന്ന രീതിയിൽ എപ്പോഴെങ്കിലും കുറച്ചു കാലമെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്. ശരിയല്ലേ? ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും മുൻഗണന നൽകുമ്പോൾ നാം പലപ്പോഴും ഉപേക്ഷിക്കുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളുമാണ്. നമ്മൾ പല കാര്യങ്ങളും നേരിട്ട് നമ്മെ ബാധിക്കുന്നതല്ലെങ്കിൽ പോലും മറ്റുള്ളവർ എന്തു വിചാരിക്കും, സമൂഹം അതിനെ എങ്ങനെ കാണും, ബന്ധുക്കൾ, സഹോദരങ്ങൾ നമ്മെ ഏറ്റവും മനസ്സിലാക്കുമെന്ന് നാം കരുതുന്ന മാതാപിതാക്കൾ, സ്വന്തം കുടുംബം അക്കാര്യം അംഗീകരിക്കുമോ എന്നെല്ലാം ചിന്തിച്ച് സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് സമ്മർദ്ദത്തിനടിമപ്പെട്ട് നഷ്ടബോധം നെഞ്ചിലേറ്റി കഴിയുന്നവരാണ്. ബന്ധങ്ങളായിക്കോട്ടെ, സൗഹൃദങ്ങളായിക്കോട്ടെ, മറ്റെന്തുമായിക്കോട്ടെ, സഹികെട്ടും ഏറെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയും എക്കാലവും കൊണ്ടു നടക്കുന്നതിനു പകരം ഭയം ഏതുമില്ലാതെ വ്യക്തികളെ, ബന്ധങ്ങളെ മറ്റു മാമൂലുകളുടെ പേരിൽ ചേർത്തു നിർത്തി ജീവിതം മുഴുവൻ കഷ്ടപ്പെടാതെ ഉപേക്ഷിക്കേണ്ടത് എന്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള വ്യഗ്ര

0: മനസ്സിലാക്കാനും സ്നേഹിക്കുവാനും കഴിയുന്നത് നമുക്ക് മാത്രമാണ്. മറിച്ച് അല്ല എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ്. ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ പേര്, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, കഴിവുകൾ ഇവയൊക്കെ അറിയാമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത കഥ, നാം കടന്നു വന്ന വഴിയിൽ നാം അനുഭവിച്ച സംഘർഷങ്ങൾ ഇവയൊന്നും മറ്റുള്ളവർക്ക് അറിയില്ല. ആയതിനാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് ഒട്ടും കാര്യമാക്കേണ്ടതില്ല. നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം മുഖവിലേക്കെടുക്കേണ്ടതില്ല. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പതിന്മടങ്ങുമേലെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തു തോന്നുന്നു എന്നതിലാണ് കാര്യം. ഇഫ് യു ഹാവ് ദി എബിലിറ്റി ടു ലവ്, ലവ് യുവേഴ്സെൽഫ് ഫസ്റ്റ്. എത്ര മനോഹരവും അർത്ഥവത്തുമാണ് ഈ വാക്കുകൾ. ഇത് പ്രശസ്ത ജർമ്മൻ അമേരിക്കൻ സാഹിത്യകാരനായ ചാൾ ബുക്കോവ്സ്കി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. നമുക്ക് ചെറുപ്പകാലം മുതൽ ലഭിക്കുന്ന പരിശീലനം, പൊതുസമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരെ കൂടി പരിഗണിച്ച് എങ്ങനെ ജീവിക്കണം എന്നതൊക്കെയാണ്. സ്വന്തം ഇഷ്ടങ്ങൾ കണ്ടെത്താനും സ്വന്തമായി ഒരിടം ജീവിതത്തിൽ ഉണ്ടാക്കാനും ഉള്ള പാഠം ഓ പഠനമോ പരിശീലനമോ നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ആയതിനാൽ സ്വയം സ്നേഹിക്കാനും സമയം കണ്ടെത്തുക, നഷ്ടബോധം വെടിഞ്ഞ് ജീവിതം സഫലമാക്കുക. നമുക്ക് ഈ സമയത്തെപ്പറ്റി പരാമർശമുള്ള ഗാനമൊന്ന് കേട്ടാലോ?
1: സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ ഫീൽഡ് മാർഷലായ സാം മനേക്ഷ അന്തരിച്ചത് 2008 ജൂൺ 27-നാണ്. തമിഴ്നാട്ടിലെ വെല്ലിംഗ്ടണിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ച ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്നു അദ്ദേഹം. ആ യുദ്ധത്തിലെ തന്ത്രപരമായ നീക്കങ്ങളാണ് ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാഷ്ട്രത്തിന്റെ ജനനത്തിന് കാരണമായത്. സാം ബഹദൂർ എന്ന സ്നേഹത്തോട് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ സൈനിക നേതൃത്വ പാഠവും ധീരതയും ഇന്നും ഇന്ത്യൻ സായുധ സേനയ്ക്ക് വലിയൊരു ആവേശവും വഴികാട്ടിയുമാണ്. ശാസ്ത്ര സാങ്കേതിക ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആണവോർജ നിലയം പ്രവർത്തനമാരംഭിച്ചത് 1954 ജൂൺ 27-ന്. സോവിയറ്റ് യൂണിയനിലെ മോസ്കോയ്ക്ക് സമീപമുള്ള ഒബ്നീൻസ്ക് എന്ന നഗരത്തിലാണ് ഈ പവർ പ്ലാന്റ് സ്ഥാപിതമായത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ നിലയം വിജയകരമായി പവർ ഗ്രിഡിലേക്ക് വൈദ്യുതി എത്തിക്കാൻ തുടങ്ങിയതോടെ ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്കും മനുഷ്യന്റെ വികസനത്തിനും ഉപയോഗിക്കാമെന്ന് ലോകത്തിന് മനസ്സിലായി. ഇത് ആഗോളതലത്തിൽ ഊർജ ഉൽപാദന രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് വഴിമരുന്നിട്ട്. ആഗോള നയതന്ത്ര സൈനിക ചരിത്രത്തിലെ ഏറ്റവും ഉദ്വേഗപരമായ വിമാന റാഞ്ചൽ സംഭവം ആരംഭിച്ചത് 1976 ജൂൺ 27-ന്. ടെൽ അവീവിൽ നിന്നും പാരീസിലേക്ക് വരികയായിരുന്ന എയർ ഫ്രാൻസ് വിമാനം പലസ്തീൻ അനുകൂല ഭീകരർ റാഞ്ചി ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. 100-ലധികം ജൂത പൌരന്മാരെയാണ് ഭീകരർ തടവിലാക്കിയത്. പിന്നീട് ജൂലൈ ആദ്യവാരം ഇസ്രായേൽ കമാൻഡോകൾ ഉഗാണ്ടയിൽ മിന്നലാക്രമണം നടത്തി തടവുകാരെ രക്ഷപ്പെടുത്തി. സൈനിക ചരിത്രത്തിലെ ഏറ്റവും ധീരവും സാഹസികവുമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായി മാറിയ ഈ സംഭവത്തിന്റെ തുടക്കം ഈ ദിവസമായിരുന്നു. ബാങ്കിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തിയ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM ലോകത്താദ്യമായി സ്ഥാപിക്കപ്പെട്ടത് 1967 ജൂൺ 27-നാണ്. ലണ്ടനിലെ ഇൻഫീൽഡിലുള്ള ബാർക്ലേസ് ബാങ്കിന്റെ ശാഖയിലാണ് ജോൺ ഷെപ്പേർഡ് ബാരൻ വികസിപ്പിച്ചെടുത്ത ഈ യന്ത്രം ആദ്യമായി സ്ഥാപിച്ചത്. ബാങ്കിൽ പോകാതെ തന്നെ ഉപഭോക്താക്കൾക്ക് 24 മണിക്കൂറും പണം പിൻവലിക്കാനുള്ള സൗകര്യം ഇതിലൂടെ നിലവിൽ വന്നു. ആദ്യകാലത്ത് പ്ലാസ്റ്റിക് കാർഡുകൾക്ക് പകരം പ്രത്യേക വൗച്ചറുകളാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങളുടെ ആദ്യ രൂപമായിരുന്നു ഇത്. കാനഡയുടെ പ്രശസ്തമായ ഓ കാനഡ എന്ന ഗാനം രാജ്യത്തിന്റെ ഔദ്യോഗിക ദേശീയഗാനമായി പാർലമെന്റ് അംഗീകരിച്ചത് 1980 ജൂൺ 27-നാണ്. യഥാർത്ഥത്തിൽ 1880 ഫ്രഞ്ച് ഭാഷയിലാണ് ഈ ഗാനം ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് പല കാലങ്ങളിലായി ഇതിന്റെ ഇംഗ്ലീഷ് പതിപ്പുകൾ പുറത്തുവന്നു. 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗാനത്തിന് കാനഡയിൽ നിയമപരമായ ദേശീയ പദവി ലഭിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായ ഈ ഗാനത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച ദിവസം കനേഡിയൻ ചരിത്രത്തിൽ അതീവ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇന്നും ആത്മവിശ്വാസത്തിന്റെ വലിയൊരു പാഠപുസ്തകമായ ഹെലൻ കെല്ലറുടെ ജന്മദിനം. കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയാതിരുന്നിട്ടും ലോകത്തെ മുഴുവൻ തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വാധീനിച്ച അസാധാരണമായ പ്രതിഭയായിരുന്നു അവർ. ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് ബാധിച്ച കടുത്ത പനിയിലാണ് ഹെലന് കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുന്നത്. അതോടെ സംസാരിക്കാനുള്ള ശേഷിയും ഇല്ലാതായി. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഹെലന്റെ ജീവിതത്തിലേക്ക് 7-ാം വയസ്സിലാണ് ആനി സള്ളീവൻ എന്ന അധ്യാപിക കടന്നുവരുന്നത്. ഹെലന്റെ കൈപ്പത്തികളിൽ അക്ഷരങ്ങൾ എഴുതിക്കൊണ്ട് അവർ അറിവിന്റെ വാതിൽ തുറന്നുകൊടുത്തു. വെള്ളം എന്ന വാക്ക് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ ഹെലൻ കെല്ലർ എന്ന വിസ്മയത്തിന്റെ ജനനം ആരംഭിക്കുകയായിരുന്നു. പരിമിതികളെ പഴിച്ചു കഴിയാൻ അവർ തയ്യാറായിരുന്നില്ല. കഠിനമായ പരിശ്രമത്തിലൂടെ അവർ ബ്രെയിൻ ലിപി പഠിച്ചെടുത്തു, സംസാരിക്കാൻ ശീലിച്ചു. ബിരുദം നേടുന്ന ആദ്യത്തെ അന്ധബധിര വനിത എന്ന റെക്കോർഡ് അവർ സ്വന്തമാക്കി. പിന്നീട് ലോകമെമ്പാടും സഞ്ചരിച്ച് ഭിന്നശേഷിക്കാർക്കായും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായും തൊഴിലാളികൾക്കായും അവർ ശബ്ദമുയർത്തി. 12 പുസ്തകങ്ങളും ഒട്ടനവധി ലേഖനങ്ങളും അവർ രചിച്ചു. എന്റെ ജീവിതകഥ എന്ന അവരുടെ ആത്മകഥ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ പ്രചോദനാത്മക ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ കാണാനോ തൊടാനോ കഴിയില്ല, അവ ഹൃദയം കൊണ്ട് അനുഭവിക്കണമെന്ന് ഹെലൻ കെല്ലർ പറഞ്ഞിട്ടുണ്ട്. കണ്ണുകളില്ലാതെ ലോകത്തെ കാണാനും കാതുകളില്ലാതെ ലോകത്തെ കേൾക്കാനും പഠിപ്പിച്ച ആ ധീര വനിതയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളെ പോലും ധീരമായി നേരിടാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഹെലൻ കെല്ലറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000 വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ July 3 രാവിലെ 10 എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-2270353. നമ്പർ ഒരിക്കൽ കൂടി 0466-2270353. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഒഴിവുള്ള നഴ്സ്, ലാബ് ടെക്നീഷ്യൻ Grade 2, ആയുർവേദ തെറാപ്പിസ്റ്റ്, ഫാർമസി അറ്റൻഡർ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് July 3 രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തുന്നു. 90 ദിവസത്തേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2546-260. നമ്പർ ഒരിക്കൽ കൂടി 0491-2546-260. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി മുറിക്കേണ്ട മരങ്ങൾ July 9 രാവിലെ 10:30 ലേലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 93-83-47-14-87. നമ്പർ ഒരിക്കൽ കൂടി 93-83-47-14-87. അട്ടപ്പാടി IPD ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ മെന്റർ ടീച്ചർ നിയമനത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന സമയം June 27 വൈകിട്ട് 5 നീട്ടിയതായി പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-4254-3382. നമ്പർ ഒരിക്കൽ കൂടി 0491-4254-3382. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ June 27 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കേന്ദ്ര മാനേജർ, GST ബില്ലിംഗ് സ്റ്റാഫ്, പാർക്കിംഗ് സ്റ്റാഫ്, ഡെലിവറി ബോയ്, 3-വീലർ ഡ്രൈവർ എന്നിവയാണ് ഒഴിവുകൾ. SSLC +2 ബിരുദം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷന് ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപയും സഹിതം ഹാജരാകണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ റസീദും ബയോഡാറ്റയും ഹാജരാക്കിയാൽ മതി. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-4 നമ്പർ ഒരിക്കൽ കൂടി 0491-2505-4 പെരുമാണ്ടി ഗവൺമെന്റ് ITI ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന NCVT ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്, അഗ്രികൾച്ചർ, മെഷീനറി, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ എന്നീ മെട്രിക് ട്രേഡുകളിലേക്കാണ് പ്രവേശനം. ഫീസ് 100 രൂപ. അവസാന തീയതി ജൂൺ 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 99-95-45-24-33 നമ്പർ ഒരിക്കൽ കൂടി 99-95-45-24-33. കോട്ടയത്തെ കുറിച്ചി ഗവൺമെന്റ് ITI NCVT അംഗീകാരമുള്ള ഡിവൽസറ ഇലക്ട്രീഷ്യൻ ട്രേഡ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC സീറ്റുകളിൽ 80%, പട്ടികജാതി വിഭാഗക്കാർക്കും 10% പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും പഠനവും മറ്റും സൌജന്യമാണ്. പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാന്റ് എന്നിവയും നൽകും. അവസാന തീയതി ജൂലൈ 10. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94-97-53-18-18 നമ്പർ ഒരിക്കൽ കൂടി 94-97-53-18-18 അസാപ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടൂറിസം വകുപ്പിന്റെയും ആയുർവേദ ക്ലാസിഫിക്കേഷൻ സ്കീം പ്രകാരവും അംഗീകൃതമായ കോഴ്സ് നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ NQRL ലെവൽ 4 നിലവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കേഷൻ നൽകുന്നു. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സ് കാലാവധി 9 മാസം. പട്ടാമ്പി, അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർപാല ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94-95-99-96-67 നമ്പർ ഒരിക്കൽ കൂടി 94-95-99-96-67 മണ്ണാർക്കാട് താലൂക്കിലെ അലനല്ലൂർ ശ്രീ മേത്രക്കോവിൽ ക്ഷേത്രത്തിൽ ട്രസ്റ്റിമാരാകാൻ ഹിന്ദുമതവിശ്വാസികളിൽ നിന്ന് മലബാർ ദേവസ്വം ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂൺ 30. പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലും www.malabardevasamkerala.gov.inലും അപേക്ഷ ഫോം ലഭിക്കും. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
5: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സിലബസ് എന്നുള്ളത്. സിലബസിനോട് ചേർത്ത് നമ്മൾ വെക്കുന്നത് എക്സാമിനേഷൻ ആണല്ലേ. ഈ എക്സാംസ് വരുന്ന സമയത്താണ് ഈ സിലബസ് നോക്കാറുള്ളതും. അല്ലെങ്കിൽ ടീച്ചർമാർ പറയും, ഞാൻ സിലബസ് തന്നിട്ടുണ്ട്, ആ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ളത്. ആക്ച്വലി എല്ലാ പരീക്ഷകൾക്കും കറക്റ്റായിട്ട് ഒരു സിലബസ് നമുക്ക് തരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിലബസിലുള്ളത് മാത്രം പഠിച്ച് ഫോക്കസ് ചെയ്ത് മാർക്ക് വാങ്ങാൻ അല്ലേ. ജീവിതത്തിലും നമ്മൾ ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലൈഫ് അതിന് എന്താ സിലബസ് അല്ലേ എന്ന് ചോദിക്കും. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എപ്പോഴും ഇരുന്ന് ആലോചിക്കുന്നത് ഫുൾ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഡോണ്ട് വറി, ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഷോയിലൂടെ ഞാനത് പക്ക ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു തരാം. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. അതിനു മുന്നേ നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോല, കൂടെ ഞാൻ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: പരീക്ഷയിൽ സിലബസ് ഉണ്ട്, ഓക്കെ. ആ സിലബസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ജീവിതത്തിലും സിലബസ് ഉണ്ട്, ആ സിലബസ് നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ലൈഫിലെ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരുടെ അഭിപ്രായങ്ങൾ, കഴിഞ്ഞുപോയ കാലം, നാളെയെ കുറിച്ചിട്ടുള്ള പേടി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലേ, ഇതൊക്കെ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് വരാത്ത ചോദ്യങ്ങൾ പഠിക്കാനിരുന്ന സമയം കളയണ പോലെ തന്നെയാണ് ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്. മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാനോ കഴിഞ്ഞ കാലം പോയിട്ട് എഡിറ്റ് ചെയ്യാനോ ഉള്ള സൂപ്പർ പവർ ഒന്നും നമുക്ക് ആർക്കും ഇല്ലല്ലോ. സോ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണോ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കയ്യിൽ പക്ക റിയൽ ആയിട്ടുള്ളത് ഈ ഒരു ഒറ്റ ദിവസമാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന പോസിറ്റീവ് തീരുമാനങ്ങളും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കാൻ പോകുന്നത്. സോ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം 100% ഫോക്കസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തോലയിൽ ദാ അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് ഈ ഔട്ട് ഓഫ് സിലബസ് തോട്ട്സ് വരും നമ്മുടെ ഉള്ളിൽ, ഓരോ മനുഷ്യരുടെ ഉള്ളിൽ. നമ്മളെ മെന്റലി ഡൗൺ ആക്കുന്ന ഈ ഔട്ട് ഓഫ് സിലബസ് ചിന്തകൾ വരുമ്പോൾ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് പറയാ, ഇതെന്റെ എക്സാമിന് വരുന്ന ഒരു കാര്യമല്ല, സോ ഐ ഡോണ്ട് കെയർ. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാൻ നോക്കേണ്ട, ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് വിട്ടുകളയുന്നതാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും ഹാപ്പിനെസ് തരുന്നത്. നമ്മുടെ സിലബസിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വൈബ്, നമ്മുടെ എഫേർട്ട്, നമ്മുടെ പുഞ്ചിരി, അല്ലെ? നമ്മുടെ വൈബ് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും ഹാപ്പി ആയിരിക്കാൻ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ ഇടുന്ന എഫേർട്ട്, ഇന്ന് നമ്മൾ വർക്കിൽ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കണം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ തളർത്താൻ പറ്റില്ല എന്ന് കാണിക്കുന്ന നമ്മുടെ ആ ഒരു സ്മൈല്, ഇതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു കാര്യം. അവരെന്താ വിചാരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അവർ പറയുന്ന ഒപ്പീനിയൻസ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഇനി കഴിഞ്ഞു പോയ കാലത്ത് അങ്ങനെ സംഭവിച്ചു, എന്നാലും അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ലൈഫിൽ ഇങ്ങനെയാണല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം പാസ്റ്റ് ഇസ് പാസ്റ്റ്, നമുക്കത് പോയിട്ട് തിരുത്താനായിട്ട് പറ്റില്ല. നാളെയെക്കുറിച്ചുള്ള കാര്യവും ഉണ്ടാവും, ഫ്യൂച്ചർ എന്താവും എന്ന് മേടിക്കുന്ന ആളുകളുണ്ട്. ഇതും നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. സോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനെ അതിന്റെ വഴിക്ക് അങ്ങ് വിടുക. ഇന്നത്തെ ദിവസം ഫുൾ ഓൺ ഹാപ്പി മൂഡിൽ പവർഫുൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട് ഓഫ് സിലബസ് നോക്കി പേടിക്കാൻ നമുക്ക് സമയമില്ല. സ്വന്തം ലൈഫ് ഫുൾ പോസിറ്റീവ് വൈബ്സ് മാത്രം, അത് മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അതിനെ അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്കുക. നമ്മൾ അതേക്കുറിച്ച് എക്സ്ട്രാ ആലോചിച്ച് സമയം കളയണ്ട. സോ ഹാവ് എൻ അമേസിംഗ് ഹാപ്പി ആൻഡ് റോക്കിംഗ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RJ ഹീറയാണ്. അഹല്യ വിശ്വസുമായിട്ട് എത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാലേ, നമ്മുടെ നാട്ടിൽ പൊതുവേ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങൾക്കും ഇല്ലേ സംശയം? സത്യം പറയില്ലേ, മഴ പെയ്യുന്നുണ്ടോ അവിടെ? തൽക്കാലം ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല. തൃശ്ശൂരും അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പൊതുവേ മഴ കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കൊടയും റെയിൻകോട്ടൊന്നും മാറ്റിവെക്കേണ്ട സമയമായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തായാലും നല്ലൊരു മോർണിംഗ് എനർജിയോട് കൂടിയാണ് ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ദിവസവും നിങ്ങൾ നല്ല ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലരിങ്ങനെ എണീക്കണോ വേണ്ടയോ എന്നുള്ള മടിയിലേക്ക് ആയിരിക്കും, എന്നാലേ എണീറ്റോളൂ. ശനിയാഴ്ചയില്ലേ, ചില ആൾക്കാർ ഇന്ന് ലീവുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ അടുപ്പിച്ച് ലീവ് എടുത്ത് ലീവൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് റെസ്റ്റ് മോഡിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട് RJ ഹീര നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ഇന്ന് മഴയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ശനി ഞായർ ദിവസങ്ങൾ കിട്ടുമ്പോൾ പലർക്കും പല പല തോട്ട്സുകൾ ഉണ്ടാവും. നമുക്ക് ഇന്ന് അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ആ സിനിമ കാണാം, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് നമുക്ക് അമ്മയുടെ വീട്ടിൽ പോവാം, മാമന്റെ വീട്ടിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇടുന്ന ആൾക്കാരുണ്ടായിരിക്കും. ശരിക്കും ഒരു ശനി ഞായർ കിട്ടുമ്പോൾ നിങ്ങൾ ബേസിക്കലി ഹാപ്പി ആവാറാണോ പതിവ്, അതോ കുറച്ചൊരു മടിയൊക്കെ പിടിച്ച് നല്ലൊരു ഇങ്ങനെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി, അല്ലെങ്കിൽ നല്ലൊരു സിനിമയൊക്കെ കണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സീരീസ് ഒക്കെ കണ്ട് അങ്ങനെ നിങ്ങളുടെ ദിവസം പോവാണോ പതിവ്? എങ്ങനെയാണ് നിങ്ങളുടെ ദിവസം പോകുന്നത്, ഈ ശനി ഞായർ ദിവസങ്ങൾ പോകുന്നത് എന്നറിയാനാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും ആദ്യത്തെ കോള് നമുക്കിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്,
0: ആരാധ്യക്കുട്ടി. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: എന്തുണ്ട് വിശേഷം? ഇന്ന് സ്കൂളുണ്ടോ?
1: ഇല്ല, ഇന്ന് ലീവാണ്.
0: ഇന്ന് ലീവാണോ? ഓക്കെ. അപ്പൊ സാറ്റർഡേ സൺഡേ പൊതുവേ ലീവാണോ ക്ലാസ്?
1: കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഇല്ല.
0: ഈ വർഷം തൊട്ട് സാറ്റർഡേ ക്ലാസ് ഇല്ല. ഓക്കെ. അപ്പൊ സാറ്റർഡേ സൺഡേ കിട്ടുമ്പോ പൊതുവെ എന്തൊക്കെ ആരാധ്യക്കുട്ടി ചെയ്യാറ്?
1: ക്രാഫ്റ്റോ?
0: ആഹാ, അത് കൊള്ളാലോ. എന്തൊക്കെയാ ക്രാഫ്റ്റില് ചെയ്യുന്നെ?
1: മിനി ബുക്ക് ഉണ്ടാക്കും.
0: ബുക്ക് ഉണ്ടാക്കോ? ആഹാ, പിന്നെ
1: മിനി ബുക്ക്
0: അത്ര ചെയ്യുള്ളൂ.
1: രാവിലെ ഓരോന്നും ചെയ്യും.
0: എന്താണ്?
1: ഡെയിലി രാവിലെ ഓരോന്നും ചെയ്യും. മാത്സ് ബോക്സ് വെച്ചുണ്ടാക്കും, മിനി ബുക്ക്, പേപ്പേഴ്സ് വെച്ചുണ്ടാക്കും.
0: ഓക്കെ, കൊള്ളാം കൊള്ളാം. അപ്പൊ സാറ്റർഡേ സൺഡേ കിട്ടുമ്പോ പൊതുവെ ഹാപ്പി ആണോ അതോ മടി പിടിക്കാറാണോ പതിവ്?
1: കുഴപ്പമില്ല, പക്ഷേ സ്കൂളിലൊക്കെ വീട്ടിലെത്തുമ്പോ ബോറടിക്കണം.
0: ഓ, അപ്പൊ സ്കൂളിൽ പോവാനാണ് ഇഷ്ടല്ലേ? ആ ഓക്കെ. അപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടിരിക്കാനാണ് ആരാധ്യക്കുട്ടിക്ക് ഇഷ്ടല്ലേ? ഓക്കെ ആരാധ്യ. അപ്പൊ എന്തായാലും ഈ സാറ്റർഡേയും സൺഡേയും കുറെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് സ്കൂളിലെ ആക്ടിവിറ്റീസ് ഒക്കെ വീട്ടിലും ചെയ്യാം. ഓക്കെ ഓക്കെ ആരാധ്യക്കുട്ടി. അപ്പൊ ഇന്ന് ആർക്കാണ് നമ്മുടെ മോർണിംഗ് വിഷസ് പറയണ്ടേ? എല്ലാവർക്കും. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിഷസ് അല്ലേ? നമുക്ക് ആരോടും പാർഷ്യാലിറ്റി ഒന്നുമില്ല, എല്ലാവർക്കും അല്ലേ? ഓക്കെ ആരാധ്യ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. ബൈ ചക്കരേ. ഓക്കെ ബൈ. അപ്പൊ ആരാധ്യക്കുട്ടിയാണ് വിളിച്ചത്. ആരാധ്യക്കുട്ടി പറയുന്നത് സ്കൂളാണ് കുറച്ചും കൂടി രസം, സ്കൂളാണ് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നമ്മൾ ഇരിക്കുക. എനിക്കിങ്ങനെ വീക്കെൻഡ് ഒന്നും അത്ര ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. എന്നാലും ആള് നല്ല ആക്റ്റീവ് ആണ്, നല്ല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ എനർജിയൊക്കെ ആ രീതിയിലേക്കാണ് അവർ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. ഇതുപോലെ തന്നെ സാറ്റർഡേ സൺഡേസിൽ എന്താണ് നിങ്ങൾ ബേസിക്കലി ചെയ്യാറ്? സാറ്റർഡേ സൺഡേ കിട്ടുമ്പോൾ ശരിക്കും സന്തോഷമാണ്. അപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ നാട്ടിൽ പോകാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നുണ്ടാവുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും ഞാൻ എന്റെ സാറ്റർഡേ സൺഡേ കുറച്ച് സ്ലോ ആയിട്ട് ഒരു സ്ലോ മോർണിംഗ് ഒരു സ്ലോ ഈവനിങ് ഒക്കെ എടുക്കാനാണ് എനിക്ക് പൊതുവെ താല്പര്യമുള്ളത്. ഇങ്ങനെ ഓരോരുത്തർക്കും സാറ്റർഡേ സൺഡേ എന്ന് നിൽക്കുമ്പോൾ പല പല പ്ലാനുകളായിരിക്കും. എന്തായാലും നിങ്ങളുടെ പ്ലാനുകളും ഇതുപോലെ വിളിച്ചു പറയാം. സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും കാലം കാത്താലേ വന്ന് ഞാൻ നിങ്ങളോട് കുറെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അങ്ങനെ തന്നെ തുടങ്ങുന്ന ഒരു പാട്ടാണ്, കാർത്തിക് പാടിയ ഒരു പാട്ടാണ് വേങ്കൈ പടത്തിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954111204923225000.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
3: യെസ്, അങ്ങനെ കേട്ട് കേട്ട് കൂട്ട് കൂടിക്കൊണ്ട് ഇങ്ങനെ പോവാണ് നമ്മൾ. 8 മണി കഴിഞ്ഞത് 15 മിനിറ്റ്, അതായത് 8:45 നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. RG ഹീറയാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ കൂടെ ഒരു കോളർ ഇത് ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
4: ഹലോ, ഞാൻ അപ്പപ്പുള്ളൊരു മാധവേട്ടനാണ്. ഹീര മോളെ,
3: മാധവേട്ട സുഖാണോ?
4: സുഖമാണ് മോളെ. മഴയില്ല മോളെ ഇവിടെ.
3: ആ, ഇവിടെയും മഴയില്ല. എന്ത് പറ്റിയാവോ? മഴ എങ്ങോട്ടോ പോയിരിക്ക, കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും അല്ലേ?
4: വേറെ സ്ഥലങ്ങളൊക്കെ മഴ എന്ന് പറഞ്ഞു, നമ്മുടെ ഇവിടെ മാത്രം മഴയില്ല.
3: മാധവന്റെ സ്ഥലം എവിടെയാ? കറക്റ്റ്
4: എവിടെയാണ് മോളെ?
3: മാധവന്റെ കറക്റ്റ് സ്ഥലം എവിടെയാന്ന്? കൊഴിഞ്ഞാമ്പാറ അടുത്ത്. ഓ, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ അപ്പുച്ചേ. അല്ല മാധവൻ ചേട്ടാ, അപ്പൊ നമുക്ക് ഇന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശനി ഞായറൊക്കെ എന്താ പരിപാടി എന്ന് വീട്ടില്?
4: കേട്ടു മാളെ, ശനി ഞായറ് എവിടെയാണല്ലോ പോകുന്നത്? ലീവുണ്ടാകുമ്പോ.
3: ആ, എന്താണ് ലീവ് കിട്ടുമ്പോ എവിടെ പോവാ?
4: മക്കളെ കൂടിയിട്ട് അമ്പലങ്ങളിൽ പോവാനാണ് ആദ്യം നോക്കുന്നത്.
3: അമ്പലങ്ങളിൽ അല്ലേ? ആ ഓക്കെ, ഭക്തി മാർഗം അങ്ങോട്ട് പിടിക്കും നമ്മൾ അല്ലേ?
4: അതെ. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ ആഴ്ചക്ക് ദിവസം ഞങ്ങൾ കുറെ ആൾക്കാർ, ചങ്ങാതിമാരുണ്ട്, അവലി മോഹന്തരം പരിചയപ്പെട്ടവര്, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ദിവസം. നേരം പോയിക്കൊണ്ടിരിക്കുന്നു.
3: അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ശനി
4: ഞാനിത്തിരി സുഖമില്ലാണ്ട് ഇരിക്കുന്ന ആളാണ് മോളെ.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും
4: ദിവസമുള്ള ആരോ സ്ഥിതി എന്താണ് കാര്യങ്ങളൊക്കെ ഓരോണ്ടിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോഴും.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ ശനി ഞായറും അതുപോലെ ഒരുപാട് പേര് വിളിക്കാനുണ്ടാവട്ടെ. ഓക്കെ, ഓക്കെ ചേട്ടാ. പിന്നെ ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
4: ഇന്നത്തെ വിശ്വസ് വന്നിട്ട് കൊഴിഞ്ഞാമ്പാറ ശ്രീവേദിനും വളയോടെ ഇഷ്ടാട്ടൻ സത്യവം കരിഞ്ഞാലിപ്പള്ളം പാലം പല്ലസേന ജോലി പാറ ഗുരുവായൂർപ്പം തിരുവാലമ്മല ഓമന കൈതകുഴി ഗോവി പലചേരി.
3: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് നല്ലൊരു വിശ്വസ് കൊടുക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, ശരി ശരി, ബൈ ട്ടോ. അപ്പൊ എന്തായാലും മാധവൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. മാധവൻ ചേട്ടൻ

0: പൊതുവെ ഭക്തി മാർഗമാണ് ശനി ഞായറൊക്കെ കൂടുതലും ട്രാവൽ ചെയ്യാനും അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകാനായിട്ട് ഇഷ്ടമുള്ള ആളാണ് അല്ലെ, വിച്ച് ഇസ് എ ഗുഡ് തിങ് അല്ലെ. സമാധാനം കിട്ടുന്നത് എന്താണോ അത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: வணக்கம், வந்தனம், நமஸ்தே, நமஸ்கார். என்னம்மா கண்ணன் சௌக்கியமா? அகலையாக்கும் நேர்களின் இனியவளே, நெஞ்சமெல்லாம் நிறைந்தவளே, தமிழ் நன்றாக உச்சரிக்கும் திருமகளே, அகலியா குடும்பத்தின் தங்கமகளே, எங்களுடைய அன்பு சகோதரி ஹீரா, நீ என்றும் நலமுடன் மகிழ்ச்சியுடன் வாழ்க பல்லாண்டு காலம் என்று இறைவனிடம் பிரார்த்தித்துக் கொண்டு உன்னை மனமகிழ்ச்சியோடு வாழ்த்தி வணங்குவது கொழிஞ்சாம்பாறையில் இருந்து உன்னுடைய அன்பு நண்பர் சகோதரன் ஷைஃபுதீன்.
0: நீங்க ரொம்ப நல்ல தமிழ் பேசுறியே.
1: நான் படிச்சதே தமிழ் தான் ஹீரா.
0: அப்படியா, சூப்பர் சூப்பர். எனக்கு இவ்வளோ பெரிய ஒரு ஒரு எந்த பெரிய விஷஸ் பர்ஞ்சதுன்னு தேங்க்யூ சோ மச் டா.
1: தேங்க்யூ தேங்க்யூ தேங்க்யூ ஹீராமல.
0: ஓகே சரி, அப்ப என்னடா அங்க என்னடா விசேஷம் പറയൂ.
1: விசேஷம் உள்ள வரக்க நன்னாரியும்
0: ஆனோ
1: அங்க எல்லாரும் நல்லா இந்த ஆக்ராயி மோள ஆயிலிய மோள மத்த നമ്മുടെ സ്നേഹി എല്ലാരും സുഖം നല്ല
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അവിടെ മഴ ഉണ്ടോ?
1: അയ്യ മഴയില്ല ഇവിടുത്തെ. അവിടെ എങ്ങനെ കാലാവസ്ഥ? അതേമാതിരി തന്നെ ഇവിടെ.
0: ഒളിപ്പാറൽ
1: എങ്ങനെയുണ്ട? വെയിൽ വരുന്ന മാതിരി.
0: ഓക്കെ, അപ്പൊ സെയിം പിച്ച്. ശരി, അപ്പൊ എങ്ങനെയാണ് ശനി ഞായർ എന്തൊക്കെയാ പരിപാടി, വീക്കെൻഡ് പരിപാടീസ്?
1: അങ്ങനെ കാട്ടുകോളിക്ക് എന്ത് സംക്രാന്തി പറയുക, അങ്ങനെ ഒന്നും നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല.
0: ഓക്കെ, ശനി ഞായർ ബാക്കി എല്ലാ ദിവസവും പോലെ തന്നെ പോവോ? അപ്പൊ ഓക്കെ. ഷെയ്ഫുദ്ദീൻ ചേട്ടൻ എന്താ ചെയ്യണേ ശരിക്കും? എന്താ ചെയ്യണേ, ജോലി എന്താ?
1: ജോലി പത്രം ഇട്ടുകൊണ്ടിരുന്നു, മലയാളം മനോരമ ഏജന്റ്
0: ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ
1: 38 വെള്ളം ചെയ്ത പണിയാണ്.
0: ആഹാ, ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇപ്പൊ വന്നിട്ട് എന്റെ മകന് കൊടുത്ത ഏജന്റ്.
0: ഓ,
1: രണ്ടാമത് മകന്.
0: ഓക്കെ,
1: അവൻ കൊണ്ടുപോകണം. ഞാൻ വന്നിട്ടിപ്പോ ചെറിയ ചെറിയ ഐറ്റങ്ങൾ മറ്റേ കൊഴിഞ്ഞാമ്പാറയില് ഇട്ടിട്ട് ഇവർ കട വെച്ചിട്ടുണ്ട്
0: ചെറുതായിട്ട്. ഓ,
1: വെള്ളിയാഴ്ചയും തുറക്കില്ല, ഞായറാഴ്ചയും തുറക്കില്ല, ബാക്കിയുള്ള എല്ലാ ദിവസവും തുറക്കും.
0: അതെന്താ ഈ ശനിയാഴ്ച മാത്രം അപ്പൊ എന്താ തുറക്കണേ?
1: അല്ല, വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോണം പറഞ്ഞിട്ട് ലീവ് എടുക്കും, പിന്നെ ഞായറാഴ്ചയും പിന്നെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല.
0: ശരി ശരി, അപ്പൊ ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? ശരി, സൂപ്പർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഇന്നത്തെ വിഷസ് നമുക്ക് ആർക്കാ കൊടുക്കണ്ടേ?
1: ഇന്നത്തെ വിഷസ് ലൈഫ് പാർട്ട്ണർ അശീന, വിളയൂർ ചിക്കൻ ചേട്ടൻ, പാറജ്യോതി, അപ്പുപുള്ളിയർ മാധവൻ ചേട്ടൻ, തിരുവല്ലമല ഗുരാവൻ ചേട്ടൻ, പള്ളച്ചേരി ഗോപിച്ചേട്ടൻ, പള്ളസേന ബാലൻ ചേട്ടൻ, എല്ലാവർക്കും ഇറവിൻ ഇറങ്ങുള്ള വിഷസ്.
0: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ട്ടോ. ശരി, അപ്പൊ എന്തായാലും ഷെയ്ഫുദ്ദീൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. ശനിയും ഞായറും അത്യാവശ്യം എന്താ പറയാ, യൂഷ്വൽ പരിപാടിയാണ്, പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
2: വണക്കം ടീച്ചർ.
0: ടീച്ചറോ? യാരോട് ടീച്ചർ? ഇതാരാണ്, പേര് പറയൂ.
2: என் பேரு நாகராஜ், சித்தூர்ல இருந்து பேசுறோம்.
0: ஓ நாகராஜ், எப்படி இருக்கீங்க?
2: நல்லா இருக்கிறோமா. நேத்துதான் உங்க ப்ரோக்ராம் கேட்டேன், நல்லா இருந்தது.
0: தமிழ் ஷோவா?
2: ஆமா.
0: ஓ, thank you so much. So na indiki enna enoda kelvi enna na nammalo'da weekend eppadi celebrate pannum kekranga. So happy a celebrate pannuviya illa appadi lazy a ukanda tv ellam paathu eppadi povu ungaloda weekend?
2: எல்லாருக்கும்
0: மலையாளமும் தமிழ் மிக்ஸ் பண்ணி தான் வரும்.
2: தமிழ் ப்ரோக்ராம் ஆச்சே, சரி. அதுல வந்து கதவும் சொல்றதுக்கு வாதல், காலேஜ் சொல்றதுக்கு காலேஜ்.
0: அது வந்து நான் வந்து பேசிக்கலி மலையாளி, அப்ப அப்படிதான் பேசும். சரி சரி, இன்னும் இன்ன அடுத்த வாட்டி ப்ரோக்ராம் பண்ணும் போது நான் கண்டிப்பா அதெல்லாம் கவனிச்சுக்கிறேன்.
2: எனக்கு
0: புரியுது புரியுது நல்லா புரியுது என்னோட மலையாளம் கேறி வருண்டதுல இடையில. ஓகே சரி, அப்ப இருந்தாலும் தேங்க்யூ சோ மச் ஃபார் காலிங் டோ, பை பை. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ വീക്കെൻഡ് ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. വീക്കെൻഡ് വിഷസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്കെൻഡ് പരിപാടികൾ എന്ന് ചോദിക്കുമ്പോൾ യൂഷ്വൽ ഡേ പോലെ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെ ശനിയാണ് ഞായറാണ് സോ ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം അങ്ങനെ ആൾക്കാരില്ല, അങ്ങനെ ഒരു വീക്കെൻഡ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ വീക്കെൻഡ് വിശേഷങ്ങൾ, ശനി ഞായർ പരിപാടികളൊക്കെ നമുക്ക് എന്തായാലും കേൾക്കാം. പക്ഷെ ഇപ്പൊ അടുത്ത പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചി രാജാവ് എന്ന സിനിമയിൽ നിന്ന് മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഈ പാട്ട് എപ്പോ കേൾക്കുമ്പോൾ നമുക്ക് ഫുൾ എനർജി ആയിട്ട് ഫീൽ ചെയ്യും. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM-ൽ നിങ്ങളുടെ കൂടെ RG ഹീര കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺ.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: യെസ്, അങ്ങനെ സമയം ദേ 8:30 ആവാൻ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
3: ഹലോ
2: ഹലോ ഇതാരാ?
3: ഞാൻ വളരുന്ന കൃഷ്ണേട്ടാ. മക്കളെ,
2: കൃഷ്ണേട്ടാ സുഖാണോ?
3: വളരെ സുഖം തന്നെ.
2: കൃഷ്ണേട്ടാ, അവിടെ മഴ ഉണ്ടോ?
3: മഴയില്ലല്ലോ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ?
2: ഞങ്ങൾക്കും മഴയില്ല.
3: എന്താ മഴ എന്താ ചെയ്യുന്നത്?
2: മഴ എവിടേക്ക് പോയാ പോലെ, ഒരു പിടിയില്ല.
3: മഴ നമ്മളെയൊക്കെ വിട്ടു കൊണ്ടുപോകും തോന്നുന്നു.
2: ഇല്ല, വരും, എന്തായാലും വരും, എനിക്ക് ഉറപ്പാ. അതെ, വരും. എന്താണ് കൃഷ്ണേട്ടന്റെ ശനി ഞായർ വീക്കെൻഡ് പരിപാടികൾ? എന്താ ശനി ഞായർ സ്പെഷ്യൽ പ്ലാൻ ഒക്കെ ഇടാറുണ്ടോ?
3: അങ്ങനെ ഒരു പരിപാടി ശനി ഞായർ വന്നിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാപ്പോഴും പരിപാടി വന്നു. ഞാനൊരു റിട്ടേൺ ജീവനക്കാരനാണ്.
2: ഓക്കെ.
3: അപ്പോ യൂണിയന്റെ പരിപാടി ആയിട്ട് മാസം മാസം ഉണ്ടാവും. പിന്നെ പല പരിപാടികളും ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ മരിക്കാലോ അല്ലെങ്കിൽ കല്യാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും പോകുന്ന ആളാണ്.
2: ഒന്നും മിസ് ചെയ്യില്ല അല്ലേ?
3: ആ അതെ. അപ്പൊ അതിന് യാതൊരു ഇടങ്കേടിന്റെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. ശനി ഞായർ വന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല.
2: ഇല്ല, പക്ഷെ എല്ലാ പരിപാടിക്കും പോവും.
3: അല്ല പരിപാടി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചങ്ങാതിമാരുണ്ട്, സീനിയർ സിറ്റിസൺ ആൾക്കാരാണ് കേട്ടാ.
2: ഓക്കെ.
3: അപ്പൊ അവരായിട്ട് ഇങ്ങനെ രാവിലെ തുടങ്ങും, വർത്താനം പറയും, ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നേരിട്ട് കാണുന്നവർ ആൾക്കാരുമായിട്ട് വർത്താനം പറയും. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും.
2: ഓക്കെ. അപ്പൊ എന്തായാലും
3: അതാണ് ഞങ്ങളുടെ ഹോബി.
2: നല്ല കാര്യം, നല്ല കാര്യം. അങ്ങനത്തെ കൂട്ടുകളും വർത്താനങ്ങളും ഒക്കെ വേണം. അതൊക്കെ വലിയ വലിയ വലിയ കാര്യങ്ങളാണ്, അതൊക്കെ ശരിക്കും ജീവിതത്തില്.
3: അതെ അതെ. നമ്മള് മാധവേട്ടൻ, പിന്നെ ആൾക്കാരുണ്ട്, സത്യഭാമ, ജോലി വേണ്ട, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്.
2: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
3: ഇന്നത്തെ വിശ്വസ് കൊടുക്കാൻ ബഷീർ ആലത്തൂരും കൃഷ്ണൻ, ബാലൻ, ജ്യോതി, ഗോപി, ശാന്തി, സത്യഭാമ, മാധവൻ, മത്സര, ശൈത്യുധൻ, കസീന, ഓമന, കൈതക്കുഴി, രമണി, അത്തിക്കോട്. അങ്ങനെ എന്റെ സ്വന്തം ഭാര്യ ചിന്താമണിക്കും.
2: സ്വന്തം ഭാര്യയുടെ പേരെന്താ?
3: ചിന്താമണി.
2: ചിന്താമണി, നല്ല പേര് കേട്ടോ. ഓക്കെ. അപ്പൊ ചിന്താമണി ചേച്ചിയോട് സ്പെഷ്യൽ ആയിട്ട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ശരി ചേട്ടാ, എന്തായാലും ഇനി വിളിക്കൂ കേട്ടോ. അപ്പൊ എന്തായാലും കൃഷ്ണൻചേട്ടനാണ് നമ്മളെ വിളിച്ചത്. കൃഷ്ണൻചേട്ടൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ പരിപാടിക്കും പോകും. ശനി ഞായറൊന്നുമില്ല, എല്ലാ പരിപാടിക്കും പോകും. പിന്നെ ഇവരെല്ലാവരും ഗ്യാങ്ങൊക്കെ കൂടി ഒരുപാട് വർത്തമാനം പറഞ്ഞിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. അതൊരു നല്ല കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല വർത്തമാനങ്ങൾ നമ്മുടെ അവിടെ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അടുത്തൊരു കോള് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആരാണ്? ഹലോ.
4: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
4: ഞാൻ ഗുരുവായൂരപ്പനാണ്. തിരുവല്ലാമല.
2: ഗുരുവായൂരപ്പൻ ചേട്ടാ സുഖാണോ?
4: ആ, സുഖായിരിക്കും.
2: തിരുവല്ലാമലയിൽ മഴയുണ്ടോ?
4: തിരുവല്ലാമലയിൽ മഴയില്ലാലോ.
2: അയ്യോ ഇവിടെ ഇല്ലാട്ടോ മഴ.
4: മഴ അവിടെ ഇല്ല.
2: ആ എന്ത് പറ്റിയാവോ.
4: അപ്പൊ
2: എന്താണ്
4: ഭരണം മാറിയത് കൊണ്ടായിരിക്കും
2: അങ്ങനെ. അതങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മഴയില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ശനി ഞായറൊക്കെ, എന്താ പരിപാടി പൊതുവെ, എങ്ങനെയാണ് ശനി ഞായറും പോവാറ്?
4: എനിക്ക് ശനി ഞായറായിട്ട് അങ്ങനെ എന്താ പറയാ, ഒരു ലീവ് ഇല്ല നമുക്ക്.
2: ആ ഓക്കെ,
4: നമുക്ക് അങ്ങനെ എപ്പോഴും വർക്ക് ഉണ്ട് തന്നെ.
2: എന്ത് വർക്കാ ചെയ്യണേ?
4: ഞാൻ കൈത്തറി നെയ്ത്ത്.
2: ആ നൈസ് നൈസ് നൈസ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒന്നും ഓഫ് ഒന്നും എടുക്കില്ലേ? കൈയൊക്കെ വേദന എടുക്കില്ലേ?
4: അങ്ങനെ വേദന എടുത്ത് നിർത്തുന്ന പരിപാടിയില്ല, നമ്മള് ചെറുപ്പം തൊട്ട ഈ പരിപാടിയല്ലേ.
2: ഓക്കെ,
4: വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോണെങ്കിൽ ലീവ് എടുക്കും.
2: ശരി ശരി. ഒരു ദിവസം അപ്പൊ നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യും?
4: അങ്ങനെ ഇതില് കൈത്തറി കേരളത്തെ ഈ നമ്മുടെ പരമ്പരാഗത തൊഴിലില്ലേ, ഏറ്റവും കുറഞ്ഞ കൂലി കിട്ടുന്ന ഒരു തൊഴിലാണ് ഈ കൈത്തറി മേഖല.
2: ഓ ഓക്കെ ഓക്കെ.
4: അപ്പൊ നമ്മള് രാവിലെ 6 രാത്രി 8 വരെ പണിതാ പണിതാലേ നമുക്ക് എന്തേലും ഒരു ഒരു മാക്സിമം ഒരു 400 പണിയെടുക്കാൻ
2: പറ്റുള്ളൂ.
4: അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല.
2: ഓക്കെ, അപ്പൊ കണക്ക് നോക്കാതെ അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കാണ്.
4: അതെ അതെ അതെ.
2: എന്നാലും കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണം കേട്ടോ.
4: റെസ്റ്റ് എടുക്കണം എടുക്കണം. റെസ്റ്റ് എടുക്കാൻ നമുക്ക് ഈ ഡിസ്കിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പക്ഷെ റെസ്റ്റ് എടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും.
2: എന്നാലും കുറച്ച് സമയമൊക്കെ അവനവന് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ ചേട്ടാ.
4: അതെ മാറ്റി വെക്കാം.
2: ഓക്കെ ശരി. അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വാസം കൊടുക്കണ്ടേ?
4: നമ്മള് സഹദേവൻ ചേട്ടൻ, കൃഷ്ണേട്ടൻ, സരസ്വതി ചേട്ടൻ, പിന്നെ എന്താ അപ്പപ്പുള്ളി ഒരു മാധവേട്ടൻ, ഗോപിയേട്ടൻ, ജ്യോതിപാറ, പിന്നെ ബഷീർക്ക
2: ആലത്തൂരിലും
4: നല്ലൊരു ദിവസം.
2: ശരി ശരി. ഓക്കെ ചേട്ടാ, തിരിച്ചും നല്ലൊരു ദേ തന്നെ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ എന്താ പറയാ, സമയമില്ലാതെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക, സമയമൊന്നും നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്ക് വീക്കെൻഡ് ഒന്നുമില്ല, അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടോ. എന്തേ, അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
5: ഹലോ നമസ്കാരം, ഞാൻ ജ്യോതി പാറ.
2: നമസ്കാരം ജ്യോതി ചേട്ടാ.
5: മഴയില്ലല്ലേ? പക്ഷെ മഴ പെയ്തു, ഞാൻ ഇരിക്കുന്നവിടെ ഇന്നലെ ഒരു 20 മഴ പെയ്തു.
2: ആണോ, ഇപ്പൊ മഴ പെയ്തോ?
5: ഇന്നലെ വൈകുന്നേരം 4
2: ഓക്കെ ഓക്കെ. ജ്യോതിച്ചേട്ടന്റെ സ്ഥലം ഇവിടെ പാറ എന്ന് പറയുന്നത് ജ്യോതിച്ചേട്ടന്റെ സ്ഥലത്തിന്റെ പേരാണോ?
5: ഞാൻ പാറയാണ്, ഞാൻ ചിറ്റൂരിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല, അവിടെ പോയിന്നലെ പോയില്ലായിരുന്നു. അപ്പൊ
2: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ ജ്യോതിച്ചേട്ടന്റെ ശനി ഞായറൊക്കെ എങ്ങനെയാ പോവാറ്?
5: ശനിയും ഞായറുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക്.
2: ആണോ?
5: വിശേഷങ്ങളും നല്ല വികസനം എല്ലാം ഉണ്ടാവുന്നു.
2: ഓ
5: വീടുകളിൽ നിനക്ക് ശനിയും ഞായറാണ് ഏറ്റവും കൂടുതൽ തിരക്ക്
2: വരുന്നത്. ഓക്കെ. ജ്യോതിച്ചേട്ടന്റെ ജോലി എന്താണ്?
5: കൃഷിയാണ്.
2: കൃഷിയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ശനിയും ഞായറും അപ്പൊ എന്താ പണിയൊക്കെ പോവാറുണ്ടോ, എടുക്കാറുണ്ടോ?
5: ശനിയും ഞായറും നമ്മൾ ഒഴിവാക്കിട്ട് പോകേണ്ടി വരും, അത് എല്ലാവരെയും പോവാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരെയും പോയി നിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് അത്രയും ബന്ധങ്ങളുള്ള കാരണം പോവാതിരിക്കാം.
2: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കാണ് നമ്മൾ വിശ്വസ് കൊടുക്കണ്ടേ?
5: വിശ്വസ് നമ്മുടെ വളരെ കൃഷ്ണേട്ടൻ, ഗുരുവായൂരപ്പൻ, സരസ്വതിയേട്ടൻ, അതുപോലെ മാധവേട്ടൻ, സഹോദരേട്ടൻ, അവർക്ക് ഓർമ്മയിലുള്ള ഗാനങ്ങൾ വളരെ ഹൃദ്യമാകുന്നുണ്ട്. കാറ്റിക്കുറുക്കിയ അവതരണം, നല്ല വലിച്ചുള്ള സംസാരം, നന്നായി
2: താങ്ക് യു. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും ജ്യോതിച്ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. ജ്യോതിച്ചേട്ടനും ഈ കൃഷിയും പരിപാടിയൊക്കെയാണ് പോണേ. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോ ചെറിയ ചെറിയ ലീവുകളൊക്കെ എടുക്കേണ്ടി വരുമല്ലോ അല്ലെ. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
6: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
6: അതെല്ലോ, ഒരു പാവം ബഷീർക്ക.
2: ഓ പാവം ബഷീർക്ക, അവിടെ എന്താ ബഷീർക്കയുടെ സ്ഥലം ഏതായിരുന്നു?
6: ആലത്തൂർ.
2: മഴയുണ്ടോ?
6: ഓ നല്ല മഴയുണ്ട്, ഭരണം മാറിയതല്ലേ അതുകൊണ്ട് നല്ല അടിച്ചു പൊളിക്കുന്ന മഴ.
2: ഓക്കെ, അപ്പൊ നല്ല മഴയുണ്ട് ആലത്തൂർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം, ഇവിടെ മഴയൊന്നും ഇല്ല.
6: അതെ, നല്ല മഴയാണ്, എല്ലാം തരികിടായി കിടക്കാണ് കേരളം.
2: ഓക്കെ ശരി. അപ്പൊ എങ്ങനെയാണ് ബഷീറേട്ടന്റെ ശനി ഞായറൊക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്യാറ്?
6: ഹീരാ, നമുക്ക് എല്ലാം ഒരേപോലെയാണ്, എല്ലാ ദിവസവും. നമ്മളൊരു പത്രക്കാരനാണേ.
2: ആ ഓക്കെ,
6: പത്രവേദന. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമുക്ക്.
2: ഓക്കെ, അപ്പൊ ശനിയും ഞായറും ഇതുപോലെ തന്നെ പണിയെടുക്കും അല്ലേ?
6: അതെ, എല്ലാ ദിവസവും ഒരേപോലെയാണ്.
2: ഓക്കെ,
6: ഓടിക്കൊണ്ടേയിരിക്കാണ്, നമ്മുടെ കാര്യം അങ്ങനെയാണ്.
2: സാരമില്ല, അപ്പൊ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കണ്ടെത്തണം കേട്ടോ.
6: പത്രം വിട്ട് കഴിഞ്ഞ റെസ്റ്റ് തന്നെ
2: ആണല്ലേ. ഓക്കെ ഓക്കെ ശരി ശരി. പിന്നെ ഫുൾ റെസ്റ്റ് എന്നാണോ?
6: അല്ല, 4 ശേഷം മീൻ കച്ചവടം ഉണ്ട്, ഉണക്കമീൻ കച്ചവടം ഉണ്ട്, 4 ശേഷം പോകും.
2: ഓ, അപ്പൊ അതും ശനിയും ഞായറും ഉണ്ടോ? ശരി ശരി. അപ്പൊ എന്തായാലും കച്ചവടമൊക്കെ പൊടി പൊടിക്കട്ടെ. പിന്നെ ആർക്കാണ് നമ്മള് വിശ്വസ് കൊടുക്കുന്നേ?
6: വിശ്വസ് നമ്മുടെ വിളയോട് കൃഷ്ണേട്ടൻ, മാധവേട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ഇന്ദ്രിച്ചേച്ചി പെരുവമ്പ്, നമ്മുടെ ഷെറുപ്പുക്ക കൊഴിഞ്ഞാമ്പാറ, പിന്നെ നമ്മുടെ മുഹമ്മദ്ക്ക, അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ.
2: അപ്പൊ
6: എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും.
2: ശരി, അപ്പൊ ബഷീർക്ക് നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ.
6: ഓക്കെ,
2: താങ്ക് യു, ബൈ. അപ്പൊ ബഷീറേട്ടനാണ് വിളിച്ചത്. ബഷീറേട്ടന്റെ ശനിയാഴ്ചകള് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ പത്രം ഇടുന്ന ആൾക്കാർക്ക് എന്ത് ശനി ഞായറല്ലേ, എല്ലാ ദിവസവും അവർ പണിയെടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും നമ്മളിത് ഈ അടുത്ത പാട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ ശനി ഞായർ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എന്നോട് പറയാം. പക്ഷെ പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, എന്നെ അറിയാൻ, എന്നെ അറിയോ ചോദിക്കുന്ന പോലെ, എന്നെ അറിയാൻ എന്ന പടത്തിൽ നമ്മുടെ അജിത്തും തൃഷിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ പടത്തിലെ മഴ വരെ പോകുതേ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇന്ന് കേരളത്തിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത എന്നാണ് പറഞ്ഞത്. അപ്പൊ എവിടെയെങ്കിലൊക്കെ മഴ പെയ്യട്ടെ, മഴ പെയ്യുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കൂ, മഴ പെയ്യാത്തോടത്ത് പെയ്യട്ടെ എന്ന് പറഞ്ഞോട്ട് നമ്മള് മഴ വരെ പോകുതേ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് കേൾക്കാൻ പോവാണ്. ഓൺ അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീറ കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: பரிசுத்தியுடையும் பாரம்பரியத்தின்டையும் பொன்னின் திலக்கம் பாலதண்டபாணி ஜுவல்லர்ஸ், BIS 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடையும், தமிழ்நாடு ஹால்மார்க் வெள்ளி ஆபரணங்களுடையும் விபுலமாய சேகரவும் பணிக்கூலியில் இளவும் பாலதண்டபாணி ஜுவல்லர்ஸ், கொழியாம்பாறை, பாலக்காடு.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
4: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും കഴിയുമ്പോൾ അഹല്യ വിഷസ് ആർജി ഹീരയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എന്റെ കൂടെ ഇന്നൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ,
5: ജൂഡിത്ത്.
4: ജൂഡിത്ത്, നല്ല വെറൈറ്റി പേരാണല്ലോ. എന്താ ഈ ജൂഡിത്തിന്റെ മീനിങ് എന്താ?
5: പുകഴ്ത്തപ്പെട്ടവൾ.
4: ആഹാ, നല്ല പേരാണല്ലോ. ഓക്കെ, എന്താ ചെയ്യണ ജൂഡിത്ത്? വീട്ടമ്മയാണോ? അപ്പൊ ജൂഡിത്ത് ചേച്ചി എന്ന് വിളിക്കണോ ഞാൻ?
5: അമ്മന്ന്
4: വിളിച്ചാലും കുഴപ്പമില്ല.
5: അത്രയും
4: ആണോ? എന്നാ ശരി, അപ്പൊ ജൂഡിത്ത് അമ്മ പറയൂ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്?
5: നല്ല വിശേഷം. കുറെ ദിവസമായി ഈ കുട്ടിയെ വിളിക്കണം, ഹീരനെ വിളിക്കണം. തൃശ്ശൂർകാരി അല്ലേ എന്ന് വിചാരിച്ച് വിളിച്ചു മാത്രം.
4: ആണോ, അതെന്താ, തൃശ്ശൂർക്കാരോട് ഇഷ്ടം കൂടുതലുണ്ടോ?
5: ആ, ഞാൻ ആ ഭാഗത്തുള്ള ഒരാളാണല്ലോ.
4: ആണോ, എവിടെ, തൃശ്ശൂർ എവിടെയാ?
5: കുന്നംകുളം.
4: ആ, ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പോ എന്താ ഇപ്പൊ ഇവിടെ താമസിക്കണേ? അപ്പോ
5: ഇവിടെ കൊഴിഞ്ഞാമ്പാറ.
4: കൊഴിഞ്ഞാമ്പാറ, ഓക്കെ. കൊഴിഞ്ഞാമ്പാറയിൽ മഴയുണ്ടോ? എന്നിട്ടും മഴയില്ലല്ലേ, ഞങ്ങൾക്കും ഇല്ല മഴ. ആണോ, ശരി, ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ജൂഡിത്ത് അമ്മയുടെ സാറ്റർഡേ സൺഡേ പരിപാടികളൊക്കെ എങ്ങനെയാണ് പൊതുവെ പ്ലാൻ ചെയ്യാറ്?
5: ഇവിടെ ആരുമില്ല, ഞാൻ എന്റെ മകന് മാത്രമുള്ളൂ. സാറ്റർഡേ സൺഡേ ഒക്കെ ഒരുപോലെ തന്നെ.
4: ആണോ,
5: ഡോക്ടേഴ്സ് ആണ്, അപ്പൊ എല്ലാ ദിവസവും പോണം സാറ്റർഡേ സൺഡേ
4: ഒക്കെ. ഓക്കെ, സാറ്റർഡേ സൺഡേ ഒക്കെ എല്ലാരും പോവും അല്ലേ? ഓ, അത് ശരി. അപ്പൊ എനിക്ക് വലിയ വ്യത്യാസം ഒന്നുമില്ല, എല്ലാ ദിവസവും ഒരുപോലെ ആണല്ലേ. ആണോ, ഭക്ഷണം വെക്കാൻ ഇഷ്ടമാണോ അമ്മയ്ക്ക്? ആണല്ലേ. പിന്നെ വേറെന്തൊക്കെയാ ഇഷ്ടമുള്ള കാര്യങ്ങള്, ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങള്?
5: അങ്ങനെ
4: ഇഷ്ടമൊന്നുമില്ല. പണിയെടുക്കുന്ന കാര്യമൊക്കെ നമ്മള് മാറ്റി വെക്കുന്നു, അതല്ലാതെ എന്താ ഇഷ്ടമുള്ള എന്നാ ഞാൻ ചോദിച്ചെ. യാത്ര ചെയ്യാൻ ഇഷ്ടാണോ? അതും ഇഷ്ടമില്ല. എന്തോ ഇഷ്ടമുള്ള, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ആ, ഓക്കെ. അപ്പൊ കുക്കിങ്ങിലാണ്. അപ്പൊ പുതിയ പുതിയ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യൂ കേട്ടോ, ശനി ഞായറൊക്കെ കിട്ടുമ്പോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇന്ന് ആർക്ക് നമ്മള് വിശ്വസ് കൊടുക്കണ്ടേ?
5: എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു വർഷം.
4: ഓ, ആണോ, ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ,
5: ഹോമിയോ ഡോക്ടറായിരുന്നു.
4: ആ ഹാ ഹാ ഹാ, ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അപ്പൊ ഇന്ന് എങ്ങനെയാണ്, പള്ളിയിലൊക്കെ പോയോ? നാളെ നാളെ പോകുന്നുണ്ടാവും അല്ലേ, ഓക്കെ.
5: അപ്പൊ അധികം മെമ്പേഴ്സ് ഒന്നും ഇല്ല പള്ളിയിലെ. ആകെ ഞങ്ങളെ കാസ്റ്റിലും ഞങ്ങൾ മർത്തണക്കാരൻ, 3-4 മെമ്പർ വീട്ടുകാരുണ്ട്.
4: ഓ, ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഈ ഒരു ഓർമ്മ ദിവസത്തില് എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് അത് എന്നുള്ളത്, എന്നാലും ഒരുപാട് നല്ല ഓർമ്മകൾ.
5: ഞാൻ അഹല്യയിലേക്ക് വിളിച്ചിട്ട് ഇപ്പൊ ഒരു വർഷമായി.
4: അയ്യോ, അതെന്ത് പറ്റി? ഏ, ആണോ, ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് വിളിച്ചാണ് അല്ലേ. ഓക്കെ, എന്തായാലും നല്ല ഓർമ്മകളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടാവട്ടെ, അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ,
5: നല്ല വിശ്വസ്.
4: എന്താണ്? എനിക്കോ? താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട്
5: സന്തോഷം.
4: അതെ അതെ അതെ അതെ, അയിലിയും തൃശ്ശൂരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. നല്ലൊരു ദിവസം ആവട്ടെ. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും ജൂഡിത് അമ്മയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അമ്മയുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഭക്ഷണം വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന കാര്യം എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. അല്ലേ, നല്ല ഹെൽത്തി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മക്കൾ എന്ന് വേണം പറയാൻ. അപ്പൊ എന്തായാലും ഇതേ അടുത്ത ഒരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? പേര് പറയൂ. ഭാസ്കരൻ ചേട്ടാ, സുഖാണോ? ഓക്കെ. അവിടെ മഴയുണ്ടോ?
6: അയ്യോ ഇല്ല, ഇന്നലെ നല്ലൊരു മഴ പെയ്തു.
4: ആണോ? ഞങ്ങൾക്ക് ഇന്നലെയും മഴയില്ല.
6: നല്ല വെയിലാണ്.
4: ആണോ? ശരി ശരി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഭാസ്കരൻ ചേട്ടന്റെ ശനി ഞായറൊക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്യാറ്?
6: ശനി ഞായർ എന്ന് പറഞ്ഞാൽ ഞാൻ മക്കളുടെ അവിടെ പോകും, മകളുടെ അവിടേക്ക് പോകും, പേരക്കുട്ടികളായിട്ട്.
4: ഓക്കെ.
6: പിന്നെ വല്ല വേറെന്തെങ്കിലും വല്ല പരിപാടികൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. എല്ലാ ദിവസങ്ങളിലും രണ്ട് മക്കളുടെ അവിടെ പോകാം. ഒരാളുടെ അവിടെ ഒരാഴ്ച പോകും, അടുത്ത ഒരാളുടെ അവിടെ ഒരാഴ്ച.
4: അപ്പൊ നല്ല സ്നേഹമുള്ള അച്ഛനാണ്, രണ്ട് മക്കളെ ആഴ്ചക്ക് ആഴ്ചക്ക് പോയി സ്നേഹിക്കും അല്ലേ?
6: ഡെയിലി വിളിക്കാറുണ്ട്, എന്നാലും എനിക്ക് ആഴ്ചക്കൊന്നും കണ്ടില്ലെങ്കിൽ എനിക്കിരുന്ന്
4: അയച്ചോളാ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് നമ്മള് വിഷസ് കൊടുക്കണ്ടേ?
6: ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്കും.
4: ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും ഈ ആഴ്ച പോകുന്നുണ്ട്. ഇന്ന് ഏത് മോളുടെ വീട്ടിലാ പോണേ?
6: നാളെ ചെറിയ മോളുടെ കൂടെ പോകുന്നുണ്ട്.
4: ഓക്കെ ശരി. അപ്പൊ ചെറിയ മോളോട് മക്കളോടൊക്കെ
6: ഹോട്ടലൊക്കെ വെച്ചിട്ടുണ്ട്. മോള് ഹോട്ടലാണ്, അപ്പൊ നല്ല ഫുഡൊക്കെ കഴിക്കാം.
4: അമ്പോ, അപ്പൊ അതാണ് മെയിൻ പരിപാടി.
6: ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് വടവനൂരുണ്ട്.
4: ശരി ശരി, അപ്പൊ എന്റെ അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ, ബൈ ചേട്ടാ. ശരി, അപ്പൊ ഭാസ്കരൻ ചേട്ടനാണ് വിളിച്ചത്. ഭാസ്കരൻ ചേട്ടൻ വീക്കെൻഡ് പേരക്കുട്ടികളുടെ ഒപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാനാണ് പോവാറ്. ആൻഡ് നല്ല ഭക്ഷണവും, മോൾക്ക് നല്ലൊരു ഹോട്ടലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭക്ഷണവും കിട്ടുന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നാണ് അവരുടെ വീക്കെൻഡ് അല്ലേ. മിക്കവാറും ആൾക്കാർക്ക് അവരുടേതായ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ വീക്കെൻഡേ ഇല്ലാതെ പണിയെടുക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഒരു ശനിയോ ഞായറോ ബ്രേക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ലൈഫിൽ ബ്രേക്ക് ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്തരം ചെറിയ ചെറിയ ബ്രേക്കുകൾ നമ്മൾ എടുക്കണം. കാരണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയം മാറ്റിവെക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പണി ഇങ്ങനെ പണത് കുറെ പൈസ ഉണ്ടാക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒരു സിനിമ കാണാനും അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കാനും നല്ല നല്ല കൂട്ടുകാരുമൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ എല്ലാവരും സമയം കണ്ടെത്തണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. അടുത്ത പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യസ്ഥൻ എന്ന സിനിമയിൽ നിന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് വരാൻ പോകുന്നത്. ഒരാളും കൂടെ നമ്മളെ വിളിക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ കോളും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഹലോ, ഇതാരാണ്?
7: ഹലോ, നിർമ്മലമ്മയാണ്.
4: ആ നിർമ്മലമ്മ, സുഖാണോ? ഓക്കെ. അവിടെ എവിടെയാണ് സ്ഥലം നിർമ്മലമ്മയുടെ?
7: കോട്ടേക്കാട്.
4: കോട്ടേക്കാട് മഴയുണ്ടോ? എന്താ ചിരിക്കണേ? കോട്ടേക്കാട് മഴ ഉണ്ടോ?
7: എല്ലാവരും അതേ തന്നെയല്ലേ, മഴയില്ല മഴയില്ല, അതേപോലെ ഇവിടെ മഴയില്ല മഴ.
4: എന്ത് പറ്റിയാവോ, മഴയൊക്കെ ഇവിടെ പോയിന്ന് ഒരു പിടിയില്ല. വരും വരും വരും, ഉറപ്പായിട്ടും വരും കേട്ടോ. ശരി, അപ്പൊ നിർമ്മലമ്മയുടെ ഒരു വീക്കെൻഡ് എങ്ങനെയാണ് പോവാ? ശനി ഞായറൊക്കെ എങ്ങനെയാണ് പോവാ?
7: എനിക്ക് എല്ലാ ദിവസവും ഒരേപോലെ തന്നെ.
4: ഒരേപോലെ? അതെന്താ, എല്ലാ ദിവസവും എന്താ ചെയ്യപ്പോ?
7: എല്ലാ ദിവസവും അടുക്കള ഭരണം തന്നെ. വേറെ
4: അടുക്കള തന്നെ ലോകം അല്ലേ നമ്മുടെ?
7: അതെ, കുട്ടികളൊക്കെ ജോലി സ്ഥലത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്.
4: ഓക്കെ, എന്നാലും ശനി ഞായറും നമുക്ക് വേറെ എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള നിർമ്മലമ്മക്ക്?
7: പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഇല്ല, കുട്ടികളൊക്കെ പോവാന്നൊക്കെ പറയാം. ഞാൻ പോവില്ല പറഞ്ഞിട്ട് വരില്ല പറഞ്ഞിട്ട് ഇരിക്കും. അങ്ങനെ
4: അപ്പൊ ഇരുന്നിട്ട് എന്താ ചെയ്യാ? അവരൊക്കെ പുറത്തു പോകുമ്പോ ഇരുന്ന് ടി വി കാണുമോ അല്ലെങ്കിൽ വായിക്കോ, അങ്ങനെ എന്താ ചെയ്യാറ്?
7: ടി വി കണ്ടാ ഉറക്കം വരും.
4: അപ്പൊ നന്നായി കിടന്നുറങ്ങും. അപ്പൊ നന്നായി ഉറങ്ങുന്ന വീക്കെൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതൊരു പ്രത്യേക അസുഖമാണ്. ഓക്കെ, പക്ഷെ നന്നായി ഉറങ്ങാൻ പറ്റ. എന്താണ്? പറഞ്ഞോ പറഞ്ഞോ.
7: എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത്രയെന്നെ അല്ലാണ്ട്
4: പ്രത്യേകിച്ചില്ല. പക്ഷെ ഉറങ്ങാൻ പറ്റാന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് കേട്ടോ. ആ ഉറക്കം ഇല്ലാത്ത പലരും ഉണ്ട്, അല്ലെങ്കിൽ കിടന്ന ഉറക്കം വരാത്ത ആൾക്കാരുണ്ട്, മണിക്കൂറുകൾ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊരു വരായിട്ട് കണ്ടാ മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാ നമ്മൾ വിശ്വസം കൊടുക്കണ്ടേ?
7: വിശ്വസന്റെ ഹീരമോൾക്കും എന്റെ മക്കൾക്കും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ ഇന്നത്തെ വിശ്വസം.
4: ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും എല്ലാവർക്കും വിശ്വസം കൊടുക്കാൻ, നല്ല ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നിർമ്മലമ്മയാണ് നമ്മള് വിളിച്ചത്. ഉറക്കമാണ് മെയിൻ എന്നാണ് പറഞ്ഞേക്കണത്. അത് സാറ്റർഡേ സൺഡേ എന്നൊന്നും ഇല്ല, എപ്പൊ വേണമെങ്കിൽ ഉറങ്ങാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. നല്ല മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് ആൾക്കാർ പറയാറില്ലേ. നല്ലത് ചെയ്യാ, നല്ല മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാ എനിക്ക് തോന്നണം കേട്ടോ. എന്തായാലും ഇത് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
8: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. കണ്ണൻ. കണ്ണൻ സുഖാണോ? ഓക്കെ. കണ്ണന്റെ അവിടെ മഴയുണ്ടോ?
8: മഴയൊന്നും,
4: നല്ല വെയില്. ഇവിടെ നല്ല വെയില. ഓക്കെ, അപ്പൊ കണ്ണന്റെ വീക്കെൻഡ് എങ്ങനെയാണ്? സാറ്റർഡേ സൺഡേ എങ്ങനെയാ പോവാറ്?
8: അങ്ങനെ ഒന്ന് വർക്കിന് പോകണം, നാളെ പിന്നെ പരിപാടിയൊന്നുമില്ല. ചെയ്തുകൊണ്ടിരിക്കും.
4: ഓക്കെ, വർക്ക് ഇല്ലാത്ത ദിവസം എന്താ ചെയ്യാ? സാറ്റർഡേ സൺഡേ
8: എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോലും മിണ്ടായിരിക്കും.
4: മിണ്ടായിരിക്കും,
8: മിണ്ടായിരിക്കില്ല. എന്നാലും വർക്ക് ഉണ്ടാവും, വീട്ടിലാണെങ്കിലും വർക്ക് ചെയ്യാലോ.
4: ഓ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും വർക്ക് പിടിക്കൂലേ അപ്പോ?
8: അല്ല, വർക്ക് ഉണ്ടാവില്ല, നമുക്ക് നമ്മുടെ പണിയല്ലേ. പറഞ്ഞല്ലേ, ടൈലർ അല്ലേ?
4: ടൈലർ ആണല്ലേ. ഓ, അപ്പൊ സൺഡേ ലീവാണ് അപ്പോ?
8: സൺഡേ ലീവാണ്. എന്നാലും എവിടെയും പോകുന്ന പരിപാടി ഒന്നും ഇല്ല പറഞ്ഞാൽ വീട്ടിലെങ്കിലും പണി ചെയ്തോണ്ടിരിക്കും.
4: വീട്ടിലെ പണി ചെയ്യും. ആ കൊള്ളാം കൊള്ളാം. ശരി, അപ്പൊ ഇന്ന് ആർക്കാണ് നമ്മുടെ വിഷസ് കൊടുക്കണ്ടേ? ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ടോ ബൈ. അപ്പൊ കണ്ണൻ ചേട്ടാ പറഞ്ഞത് ജോലി വീട്ടിലെ ജോലി ചെയ്യുന്നതാണ് പറയണത്. സാറ്റർഡേ സൺഡേ കിട്ടിയ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യുന്നത് വലിയ സന്തോഷമാണെന്നാണ് പറയണത്. അതും ചിലർക്ക് സന്തോഷമല്ലേ. എനിക്കുണ്ട് അങ്ങനെ ഒരു സ്വഭാവം. അതായത് വീട്ടിലിങ്ങനെ അടുക്കി പറക്കി വെക്കുമ്പോൾ വല്ലാത്തൊരു സുഖം കിട്ടാറുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഓക്കെ, ഒരാളും കൂടെ നമുക്ക് കോളറിൽ ജോയിൻ ചെയ്യിക്കാം. ഹലോ, ഇതാരാണ്?
9: ഞാന് ശാന്തി ചേച്ചിയാണ്, ചന്ദ്രനഗറിന്ന്.
4: ചന്ദ്രനഗർ
9: അഹല്യ റേഡിയോ തുടങ്ങിയത് മുതലുള്ള ഒരു ശ്രോതാവാണ്.
4: ഓ സൂപ്പർ സൂപ്പർ. അപ്പൊ ശാന്തി ചേച്ചി, ചന്ദ്രനഗറിൽ മഴയുണ്ടോ?
9: മഴ മഴ അതാ പറയുന്നത്, പഞ്ചായത്ത് തോറും പെയ്യുന്ന മഴയാണ്. അതായിരുന്ന ഒരു പഞ്ചായത്തിൽ ഒരു ഒരു അരമണിക്കൂർ പെയ്താ പിന്നെ അടുത്ത പഞ്ചായത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ മഴയുടെ സാഹചര്യം.
4: പഞ്ചായത്തിൽ മാത്രമേ തരുള്ളൂ അല്ലേ, വൈഡ് ഏരിയയിലേക്ക് തരില്ല.
9: ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടെങ്കിൽ പെയ്യോ അല്ലെങ്കിൽ പോകും, പക്ഷെ പാലക്കാട് മഴ കുറവാണ്.
4: അതെ അതെ, പൊതുവേ എനിക്ക്
9: രൊമ്പ തമിഴ് സൂപ്പറ
4: പേശറീങ്ക് യു. മകിഴ്ചിയോ? എനക്കും മകിഴ്ചി. കൊഞ്ചം കൊഞ്ചം
9: ഊര് കോയമുത്തൂർ.
4: അബ്ഡിയാ? ഓ സൂപ്പർ സൂപ്പർ. അപ്പൊ കൊഞ്ചം കൊഞ്ചം തമിഴ് ഉങ്ങൾക്കും തരൂല്ലേ?
9: പക്ഷെ കോളേജ് ബസ് അത് എന്നാലും എനക്കും അത് അപ്പടിയെ വന്നിരും. അങ്ങ കോളേജും ഭംഗി, നമ്മളുടെ ശീലമാണ് അത് കോളേജ് എന്നൊക്കെ പറയുന്നത്. അത് പിന്നെ ഇടയിൽ കയറി വരും, അതൊന്നും സാരമില്ല. പിന്നെ അഹല്യ ശ്രോതാക്കളല്ലേ, എല്ലാവരും സന്തോഷപൂർവ്വം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഏറ്റുള്ളൂ.
4: അതാണ് അതാണ്,
9: പാലക്കാട്ടുകാർക്ക് കുറച്ച് കൂടുതൽ സ്നേഹമാണ്.
4: സ്നേഹം കൂടുതലാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് തെറ്റി തമിഴ് പറഞ്ഞാൽ അവർ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തോളൂ അല്ലേ?
9: പിന്നല്ലാതെ.
4: ഓക്കെ, അപ്പൊ
9: എന്തായാലും മോളുടെ അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് കൊറേ കാലങ്ങളായി ഞാൻ വിളിക്കാതെ. കുറച്ച് കുടുംബ പ്രശ്നം, ചേച്ചി മരിച്ചു, അങ്ങനെ കൊറേ സങ്കടങ്ങളുടെ കൂടാരമായിരുന്നു.
4: ഓക്കെ,
9: അപ്പൊ അതിന്ന് റിലാക്സ് തരുന്നത് അഹല്യ റേഡിയോ.
4: ഓക്കെ,
9: അപ്പൊ മോളെ ഒന്ന് പരിചയപ്പെടണം തോന്നി. ഞങ്ങള് തുടക്കത്തിലുള്ള ശ്രോതാക്കളായത് കാരണം ആര് വന്നാലും സ്വീകരിക്കും. വെൽക്കം ടു അഹല്യ.
4: താങ്ക് യു, താങ്ക് യു.
9: ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആ വരുമെന്ന്.
4: ഓക്കെ, എന്താണ് ഇപ്പൊ സാറ്റർഡേ സൺഡേ ശാന്തി ചേച്ചിയുടെ പരിപാടി എന്തൊക്കെയാ?
9: എല്ലാരും പറയുന്ന പോലെ വീട്ടമ്മമാരോട് ചോദിച്ചാൽ ഒരുപാട് കരച്ചിലേ വരുള്ളൂ. മുള്ള ഈ സാറ്റർഡേ സൺഡേ ഒരുപാട് ജോലിയുള്ള കൂട്ടത്തിലാണ് വീട്ടമ്മമാര്. സൺഡേ എന്താ സ്പെഷ്യൽ വെക്കുന്നത്? മക്കളെ എല്ലാവർക്കും ഒരു എന്താ പറയാ, തൃപ്തിപ്പെടുത്തണ്ടേ മോളെ. അത് അമ്മമാർക്ക് എന്തുകൊണ്ട് ചെയ്യണം? കുക്കിങ്ങിലാണ്
4: തൃപ്തിപ്പെടുത്തുന്നത്.
9: അതെ, ലീവും ബന്ധും ഹർത്താലും ഒന്നും ഇല്ലാത്ത ജോലി അടുക്കള ജോലിയാണ്.
4: അതെ അതെ, തീർച്ചയായും.
9: ശമ്പളവും കിട്ടില്ല മോളെ.
4: ശമ്പളം നമുക്ക് മേടിച്ചെടുക്കാം അവരുടെ. ഓക്കെ,
9: അതെ അതെ, നിയമം വന്നപ്പോ, നിയമം വന്നപ്പോ ഞങ്ങളൊക്കെ സന്തോഷത്തിലാണ്, കുടിച്ചു വാങ്ങിക്കണം.
4: ഓക്കെ,
9: അതുപോലെ കെ എസ് ആർ ടി സി പ്രിയദർശിനി വന്നപ്പോ അതൊരു സന്തോഷമായി. കണവന്മാരടുത്തുനിന്ന് ബസ് ചാർജ് താന്ന് ചോദിക്കണ്ടല്ലോ.
4: അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അത്തരം സർവീസുകൾ കൂടാൻ ചെയ്യും അല്ലേ.
9: അതും സന്തോഷം. അവളുടെ അവതരണം ഭയങ്കര ഇഷ്ടമായി, മനസ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്.
4: താങ്ക് യു.
9: ഞാൻ കുറച്ചു കാലം കൂടി സങ്കടങ്ങളൊക്കെ പേറിങ്ങനെ നടക്കാന്ന് വിചാരിച്ച് അഹല്യ റേഡിയോ മറന്നിരിക്കുകയായിരുന്നു, പക്ഷെ എന്റെ മോള് എന്നെ റെഡിയാക്കി തന്നു.
4: അപ്പൊ സന്തോഷമായിട്ടിരിക്കും കേട്ടോ. വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, എല്ലാവർക്കും വിഷമങ്ങളുണ്ട്, പക്ഷെ നമ്മളൊക്കെ അതൊക്കെ മറക്കുകയാണ് അല്ലേ.
9: അതെ,
4: അത്രേ ഉള്ളൂ, അത്രേ
9: ഉള്ളൂ. മറക്കണം.
4: അതെ അതെ, അത് വലിയൊരു ഫലമാണ് നമുക്ക്.
9: മോളുടെ ഫുൾ എനർജറ്റിക് ആണ്, എന്താ ഒന്നും കഴിക്കാതെയാണല്ലേ എത്ര എനർജറ്റിക്.
4: അതെ, ഇനി പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ.
9: കഴിക്കുമ്പോ ഒരു മയക്കം വരും, അതെ, കഴിക്കാതെ വരുന്നതാ നല്ല.
4: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
9: എല്ലാവർക്കും മോള്, എസ്പെഷ്യലി ഹീരയ്ക്ക്.
4: ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ശരി ശരി. അപ്പൊ എന്തായാലും ശാന്തി ചേച്ചിയാണ് വിളിച്ചത്, നമ്മുടെ ഒരു ഓൾ ടൈം ലിസണറാന്നാ പറഞ്ഞത്. അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മുടെ സമയം ദൈവത്തെ തീരുന്നതുകൊണ്ട് മാത്രം ഞാൻ കോളേഴ്സിനെ കുറച്ച് പേരെയൊക്കെ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്താണ് കുറെ നേരമായി ഞാൻ പറയുന്നത്. കാര്യസ്ഥല്ല, പാട്ട് വരും പാട്ട് വരും. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീരയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ഉറങ്ങാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാനായിരിക്കും ഇഷ്ടം. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ വിളിച്ച വീട്ടമ്മമാർ എല്ലാവരും പറഞ്ഞത് അവർക്ക് ആകെ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, അവർക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ശനിയും ഞായറും ഒന്നും നോക്കാതെ എന്ത് ചെയ്യണം ഇവർക്ക്,

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞതേ 5 മിനിറ്റ് ആവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിശ്വസാണ് നിങ്ങളുടെ കൂടെ, ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ചോദിച്ചത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, നിങ്ങളുടെ വീക്കെൻഡ് ശനിയും ഞായറും നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പലർക്കും പല പ്ലാനുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മൾ വിളിച്ച വീട്ടമ്മമാരെല്ലാവരും പറഞ്ഞത് അവർക്കൊരു ലീവും ഇല്ല, അവർക്കൊരു ശനിയും ഇല്ല, ഒരു ഞായറും ഇല്ല, എല്ലാ ദിവസവും പണിയെടുക്കുന്നു, എല്ലാ ദിവസവും അടുക്കളയിലാണ്, എല്ലാ ദിവസവും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു ശമ്പളവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മളൊരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീടുകളിൽ അവധിയില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ അടുക്കള പണിയൊന്നും നമുക്ക് മാറി ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോവാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഒരു ട്രിപ്പ് പോവാം, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീക്കെൻഡുകൾ അവർക്കും കൂടി വേണം, അവർക്കും ബ്രേക്ക് വേണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. എന്തായാലും ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പലരും പറഞ്ഞു ഉറങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, വീട്ടിലെ ചെറിയ ചെറിയ പണികൾ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ശനി ഞായറും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതും പ്രശ്നമാണല്ലേ, നമ്മളിങ്ങനെ ബ്രേക്കില്ലാതെ നമ്മുടെ ശരീരത്തിന് ഒരു ഒരു സന്തോഷം കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മുടെ ബോഡിനെ ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തില്ലെങ്കിലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പക്ഷേ കുറച്ചധികം പേര് നമുക്ക് ദേ വിഷസ് ഒക്കെ അയച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൽ. പാവങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് അയച്ചില്ലേ, അവരുടെ മെസ്സേജ് ഒക്കെ നമുക്ക് വായിക്കണ്ടേ? യെസ്, 9 മണി കഴിഞ്ഞതേ, 6 മിനിറ്റും കഴിയുമ്പോൾ ആദ്യത്തെ മെസ്സേജ് ഞാൻ വായിക്കാം. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്പെടാനാണ്. പക്ഷെ നമ്മുടെ മനസ്സും ശരീരവും ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ആരോഗ്യമുള്ളപ്പോഴും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ സാധിക്കുമ്പോഴും നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ആവശ്യത വരുമ്പോൾ നാം അവഗണിക്കപ്പെട്ടേക്കാം. പരിചരിക്കുക, പരിഗണിക്കുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും. ശുഭദിനം നേരുന്നു, ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. യെസ്, അപ്പൊ അഷ്റഫ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യമില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചെറിയ പരിഗണന കൊടുക്കണം എന്നുള്ള കാര്യമാണ്. അപ്പൊ അഷ്റഫ്, താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. നല്ലൊരു ദിവസമാകട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. വെളിച്ചം പകരാൻ നമ്മളെ കൊണ്ടായില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. ഇരുട്ടിൽ നമുക്ക് വെളിച്ചവുമായി വന്നവരെ കൈവിടുകയും ചെയ്യരുത്. ഇന്ന് വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ എന്നാണ്. യെസ്, നമ്മൾ ആരുടെയും ലൈഫിൽ എന്താ പറയുക, നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യേണ്ട എന്നുള്ളതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മുഹമ്മദ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസമാവട്ടെ. ആൻഡ് കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ പലരും അയച്ചിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് എനിക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അടുത്ത മെസ്സേജ്, മോർണിംഗ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മണിമേഖല ചേച്ചി, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് ഹീര എന്നും വീട്ടിലിരിക്കുന്നവർക്ക് എന്ത് ശനി ദേ, അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഞായർ എന്ത് ശനി, പുറത്തു പോകേണ്ട സാഹചര്യം വന്നാൽ ആഴ്ചയോ സമയമോ ഒന്നും നോക്കാറില്ല, വേഗം ഒരുങ്ങിയിറങ്ങും. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലീല ടീച്ചർ, അതൊക്കെ അത്രേ ഉള്ളൂ, നമുക്ക് എവിടെയെങ്കിലും പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ പോവാ, ഒരുങ്ങാ പോവാ, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു മെസ്സേജ് ആയിരുന്നു. അതപ്പോ ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചത്. ഇതുപോലെ കുറച്ചധികം മെസ്സേജസ് നമുക്കിങ്ങനെ വായിക്കാനുണ്ട്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫാണ്, നമ്മളാണ് ജോലി ചെയ്യുന്നത്, നമ്മുടെ വീക്കെൻഡ്, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. വേറെ ഒരാളും ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും ഇത് അടുത്ത പാട്ടിനുള്ള സമയമാണ്, കുറച്ചും കൂടെ മെസ്സേജസ് വായിക്കാനുണ്ട്. അപ്പൊ പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഉറുമി എന്ന സിനിമയിൽ നിന്നും നല്ലൊരു എനർജറ്റിക് സോങ് തന്നെയാണ് നിങ്ങളുടെ മോർണിംഗ് ഫുൾ എനർജറ്റിക് ആവാനും കളർഫുൾ ആവാനും ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അഹല്യ എഫ് എം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RG ഹീരയാണ് അഹല്യ വിശ്വസുമായിട്ടുള്ളത്. അപ്പൊ എന്റെ നമ്മൾ വാട്സപ്പിലുള്ള അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല വിഷയം ഹീരക്കുട്ടി. എനിക്ക് എല്ലാ ദിവസവും ബിസിയാണ്. ശനിയും ഞായറും അതിലേറെ ബിസിയാണ്. ഞാൻ ചിന്തിക്കും സമയം എങ്ങോട്ടാണ് ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന്. ഇതാണ് എന്റെ ജീവിതം. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ട കൂട്ടുകാർക്കും, ഷീജ ചേച്ചി, രത്നാവതിയമ്മ, പ്രേമമ്മ, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ, ഓമന ചേച്ചി, പിന്നെ ഹീരക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ്, ആലാമരം. ഓക്കെ ശിവചേച്ചി. അപ്പൊ ശിവചേച്ചി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ബിസിയാണ്. ശനി ഞാൻ കുറച്ച് അധികം ബിസിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ ഇന്ന്. അധികം ബിസി ഒന്നും ആവാതെ കുറച്ച് അവരവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. അടുത്ത മെസ്സേജ് ആരാണ്? നിഷാന്ത് ആണ്. ഗുഡ് മോർണിംഗ് അഹല്യ ഹീര. ഇന്ന് ആശംസ ഇവ മോളുടെ പിറന്നാൾ. നല്ല ദിവസത്തിന്റെ ആശംസകൾ പറയണം. പിന്നെ ഓൾ അഹല്യയ്ക്കും. നിഷാന്ത് എറണാകുളം. ഓക്കെ നിഷാന്ത്. അപ്പൊ എന്തായാലും ഇവാ മോളുടെ പിറന്നാളാണ്. അപ്പൊ ഇവാ മോൾക്ക് സ്പെഷ്യലായിട്ട് ദേ ബർത്ത്ഡേ വിഷസ് അഹല്യ FM-ലൂടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും ദേ വിഷസ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒത്തിരി പേരുടെ വിഷസ് ഈ ഒരു ഷോയിലൂടെ പലർക്കും എത്തിക്കാൻ പറ്റുന്നു. പലരുടെയും നല്ലൊരു ദിവസം ഇങ്ങനെ ഈ ഒരു വിഷയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഷോവിന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ തൽക്കാലത്തേക്ക് ഞാനൊരു ബൈബിൾ

പറയേണ്ട സമയമായിട്ടുണ്ട്. വീക്കെൻഡ് ആണ്, പല സ്ഥലങ്ങളിലും മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് തന്നെ വേണം. ആൻഡ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പൊ നിങ്ങൾക്കറിയാം കുഴികൾ ഉണ്ടായിരിക്കും, റോഡിൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനും ശ്രദ്ധിക്കണം. പിന്നെ പകർച്ചവ്യാധികൾ കൂടി നമ്മൾ കരുതിയിരിക്കണം. ഞാൻ എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മുടെ ഓരോ ആരോഗ്യ കാര്യങ്ങളും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, വേറെ ആരും അതിനുവേണ്ടി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാണ് ഞാൻ അഹല്യ വിശ്വസിൽ നിന്നും. അടുത്ത പാട്ട് വരാൻ പോകുന്നുണ്ട്, നമ്മളൊരു റൊമാൻറ്റിക് പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. വേൽ എന്ന സിനിമയിൽ നിന്ന് സൂര്യയൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു സിനിമയാണ് ഈ സിനിമയിലെ ഒട്ടരൈ കണ്ണാലെ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന, എന്നെ വിളിച്ച, എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാനി ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: അഹല്യ എഫ് 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലോ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ല. ഒരു അപകടമോ അല്ലെങ്കിൽ അസുഖമോ വരുമ്പോൾ താങ്ങായിരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും മെഡിക്കൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസോ ഒക്കെ എടുക്കുന്നത്, അല്ലെ? എന്നാൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തേനൂറുന്ന വാക്കുകളുമായിട്ട് പുറകെ നടക്കുന്ന ഏജന്റുമാർ പലരും നമുക്കൊരു ആവശ്യം വന്ന് ഇങ്ങനെ ക്ലെയിം ഫയൽ ചെയ്യുന്ന സമയത്ത് കൈമലർത്താറുണ്ട്, അല്ലെ? പോളിസിയിലെ നിബന്ധനകൾ പ്രകാരം ഇത് തരാൻ പറ്റില്ല എന്ന മറുപടിയാകും അപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവാം. ഇൻഷുറൻസ് കമ്പനികൾ പലപ്പോഴും വലിയ ബുക്ക്ലെറ്റുകളിൽ ചെറിയ അക്ഷരങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഹിഡൻ നിയമങ്ങളെ, നിബന്ധനകളെയും, അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, യെസ്, ആ ഒരു കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നതാണ് ഈ ഒരു കെണിയിൽ നമുക്ക് വീഴാതിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത്. അപ്പോ ഇൻഷുറൻസ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്വമാണ് ഉപരമെ ഫിഡേറ്റ്, അഥവാ പരമമായ വിശ്വാസം, അറ്റ്മോസ്റ്റ് ഗോഡ് ഫെയ്ത്ത്. അതായത് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചോ മുൻപുണ്ടായിരുന്ന അസുഖങ്ങളെ കുറിച്ചോ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ കുറിച്ചൊന്നും ഒളിച്ചു വെക്കാതെ കൃത്യമായി കമ്പനിയെ അറിയിച്ചിരിക്കണം എന്നൊരു കാര്യം. ഇപ്പൊ പ്രഷറോ പ്രമേഹമോ പുകവലി ശീലമോ ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് പോളിസി എടുക്കുകയും പിന്നീട് മറ്റെന്തെങ്കിലും അസുഖത്തിന് ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്താൽ പോലും നിങ്ങൾ വിവരം മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് കമ്പനിക്ക് ക്ലെയിം പൂർണ്ണമായും നിരസിക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡ് അതായത് പോളിസി എടുത്ത് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക്, അപകടങ്ങൾക്ക് ഒഴികേട്ടോ, ആ ഒരു കാര്യങ്ങൾക്ക് എന്താണ് ക്ലെയിം കിട്ടില്ല. കൂടാതെ ചില പ്രത്യേക അസുഖങ്ങൾക്ക് 2 വർഷം വരെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വെയിറ്റിംഗ് പീരീഡും ഉണ്ടാകാറുണ്ട്. അപ്പോ പോളിസി ഡോക്യുമെന്റ് കയ്യിൽ കിട്ടിയാൽ അത് കൃത്യമായി വായിച്ചു നോക്കാൻ വേണ്ടി ഇൻഷുറൻസ് റെഗുലേറ്റർ ആയിട്ടുള്ള IRDAI നമുക്ക് 15 ദിവസത്തെ പ്രീ ലുക്ക് പീരീഡ് തരുന്നുണ്ട്. ഈ സമയത്ത് നിബന്ധനകളിൽ തൃപ്തരല്ലെങ്കിൽ പോളിസി റദ്ദാക്കി പണം തിരികെ വാങ്ങാം. അപ്പോ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ എഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ഐലിയാനട. മെഡിക്കൽ എമർജൻസിയും ക്യാഷ്ലെസ് നിഷേധത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ. ഇനി ഒരു മെഡിക്കൽ എമർജൻസി വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് എന്ത്? ക്യാഷ്ലെസ് ഫെസിലിറ്റി സൗകര്യം. അതായത് ആ ഒരു കാര്യം കമ്പനി നിഷേധിക്കുന്നത്. നെറ്റ്വർക്ക് ഹോസ്പിറ്റലായിട്ട് കൂടി അവസാന നിമിഷം ഇൻഷുറൻസ് കമ്പനിയോ അതല്ലെങ്കിൽ അവരുടെ ടി പി എ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുന്ന ഏജൻസിയോ ക്യാഷ്ലെസ് അപ്രൂവൽ തരാതിരിക്കുമ്പോൾ സാധാരണക്കാർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാകാറുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്യാഷ്ലെസ് നിഷേധിച്ചു എന്ന് കരുതി നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം പൂർണ്ണമായി തള്ളിപ്പോയി എന്ന് അർത്ഥമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് പണമടച്ച് ഡിസ്ചാർജ് ആയ ശേഷം എല്ലാ ഒറിജിനൽ ബില്ലുകളും ഡിസ്ചാർജ് സമ്മറിയും ലാബ് റിപ്പോർട്ടുകളും ശേഖരിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. അടിയന്തര ചികിത്സകൾക്ക് ക്ലെയിം നൽകാതിരിക്കാൻ കമ്പനികൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ചിട്ട് 30 ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനി പണം തന്നില്ലെങ്കിൽ തുക ലഭിക്കാൻ വൈകുന്ന ഓരോ ദിവസത്തിനും ബാങ്ക് പലിശ നിരക്കിനേക്കാൾ 2% കൂടുതൽ പലിശ കസ്റ്റമർക്ക് നൽകാനായിട്ട് കമ്പനി ബാധ്യസ്ഥരാണ്. IRDA നിയമം വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. കമ്പനികൾ മനഃപൂർവ്വം ക്ലെയിം നിരസിച്ചാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം ലാ പോയിന്റൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹൽ നീ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: all your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഇൻഷുറൻസ് രംഗത്ത് നമ്മൾ ദിവസേന കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് വാഹന ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ് അല്ലേ. ഇന്ത്യയിലെ നിയമപ്രകാരം റോഡിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഇത്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നുള്ളത്. നമ്മുടെ വാഹനം കാരണം റോഡിൽ വെച്ച് മറ്റൊരു വ്യക്തിക്കോ അവരുടെ വാഹനത്തിനോ സ്വത്തിനോ എന്തെങ്കിലും നാശനഷ്ടമോ പരിക്കോ ഉണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാണ്. ഒരു വാഹനാപകടം ഉണ്ടായാൽ പരിക്കേറ്റ വ്യക്തിക്കോ മരണപ്പെട്ടയാളുടെ ആശ്രിതർക്കോ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനായി സർക്കാർ പ്രത്യേക കോടതികൾ വരെ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് MACT കോടതികൾ, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ. അപകടം നടന്നയുടൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയും വാഹനത്തിന്റെ ഇൻഷുറൻസ് വിവരങ്ങൾ ശേഖരിക്കുകയും വേണം എന്നതാണ് കേട്ടോ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് പണപരമായ പരിധി, നോ അപ്പർ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ പ്രായം, അവരുടെ വരുമാനം, ആശ്രിതരുടെ എണ്ണം എന്നിവ കണക്കാക്കിയാണ് കോടതി നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത്. ഈ തുക മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയാണ് ശരിക്കും നൽകേണ്ടത്. എന്നാൽ വാഹനം ഓടിച്ച വ്യക്തിക്ക് കൃത്യമായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ മദ്യപിച്ച വാഹനം ഓടിച്ചതിനാലാണ് അപകടം ഉണ്ടായതെങ്കിലോ ഇൻഷുറൻസ് കമ്പനി ആ തുക നൽകിയ ശേഷം വണ്ടി ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കുന്നുള്ളതാണ് പേ ആൻഡ് റിക്കവർ. അതുകൊണ്ട് വാഹന ഇൻഷുറൻസ് കൃത്യമായി പുതുക്കാനായിട്ട് നമ്മൾ എന്ത് വേണം, എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
2: കല്യാണം
3: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: point. Know your rights.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന ലോ പോയിന്റ് ആണ്. ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണല്ലേ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഒരു മെഡിക്കൽ ക്ലെയിമോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമോ കമ്പനി യാതൊരു കാരണവും ഇല്ലാതെ നിരസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തുക മാത്രം തന്ന് നമ്മളെ വഞ്ചിച്ചാൽ, വലിയ വക്കീൽ ഫീസോ കോടതി ചെലവുകളോ ഇല്ലാതെ സാധാരണക്കാരനെ പരാതിപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഔദ്യോഗിക സംവിധാനത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ. കേന്ദ്ര സർക്കാർ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഈ സംവിധാനത്തിന് ഇന്ത്യയിലുടനീളം വിവിധ കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലുള്ളവർക്ക് കൊച്ചിയിലാണ് ഈ ഒരു ഓംബുഡ്സ്മാൻ ഓഫീസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ക്ലെയിം നിരസിച്ചാൽ ആദ്യം ആ കമ്പനിയുടെ ഗ്രീവൻസ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകണം. അവർ ഒരു 15 ദിവസത്തിനകം മറുപടി തന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ തന്ന മറുപടിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിലോ, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. www.ciois.co.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി വളരെ എളുപ്പത്തിൽ പരാതി നമുക്ക് ഫയൽ ചെയ്യാം. 30 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. ഇവിടെ വക്കീലിന്റെ സഹായം പോലും ശരിക്കും ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. കസ്റ്റമർക്ക് നേരിട്ട് വാദിക്കാനായിട്ട് സാധിക്കും. ഇനി ഓംബുഡ്സ്മാൻ പുറപ്പെടുവിക്കുന്ന വിധി ഇൻഷുറൻസ് കമ്പനികൾ നിർബന്ധമായും അനുസരിച്ചിരിക്കണം എന്നതാണ്. ഇതുകൂടാതെ ഉപഭോക്തൃ കോടതികൾ, കൺസ്യൂമർ കോർട്സ് ഉണ്ടല്ലോ, ആ ഒരു കൺസ്യൂമർ കോർട്ട് വഴിയും ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ സേവനത്തിലെ പോരായ്മ, ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്ത് നഷ്ടപരിഹാരം ഈടാക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസ് എന്നത് നമ്മുടെ അവകാശമാണ് അല്ലെ, കമ്പനികളുടെ ദാനമല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്നത്തെ ലോ പോയിന്റ് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് പറഞ്ഞ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ലോ പോയിന്റുമായിട്ട് നമുക്ക് മറ്റൊരു സുപ്രധാന വിഷയവുമായിട്ട് വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എം പി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസിഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: ശനിയാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അലസതയുള്ള, മടിയുള്ള ഒരു ദിവസമാണ്. എന്താണെന്നറിയില്ല, മൊത്തത്തിലൊരു ഗ്ലൂമി ആയിരിക്കും ഞാൻ മിക്ക ശനിയാഴ്ചകളിലും. അയ്യോ, എന്നെന്തോ നഷ്ടപ്പെട്ടത് പോയ പോലെ, അല്ലെങ്കിൽ എന്തോ വിഷമം വന്നതുപോലെ ഒക്കെ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഞാൻ പല ശനിയാഴ്ചകളിൽ ഇരിക്കാറുണ്ട്. ഒരു എന്താ പറയുക, ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയൊക്കെയാണ് ചില സമയത്തൊക്കെ ശനിയാഴ്ചകൾ എനിക്ക്. അപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ കാരണം ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും കണ്ടുപിടിക്കണം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ശനിയാഴ്ച ഇൻസ്റ്റന്റ് പാട്ട് ചോദിച്ച് വാങ്ങിച്ച് ഇന്നലെ വരേണ്ടതായിരുന്നു ഞാൻ. പക്ഷേ ഇന്നേക്ക് മാറ്റാം, ഇന്നത്തെ എൻ്റെ ഗ്ലൂമി അവസ്ഥ മാറ്റാം. ആ ഒരു മടി പിടിച്ചിരിക്കുന്ന, ലേസി ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ അങ്ങ് മാറ്റാം. ഇൻസ്റ്റന്റ് പാട്ടിൽ പോയിട്ട് കുറേ നല്ല പാട്ടുകൾ കേൾക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ഒരു സാറ്റർഡേയിൽ ഇൻസ്റ്റന്റ് പാട്ട് അയലിയോട് ചോദിച്ച് വാങ്ങിച്ച് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള നേരമാണ്. ഇഷ്ടമുള്ള നല്ല പാട്ടുകൾ ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ ആരംഭിക്കുന്നു അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട്. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി 2 മണിക്കൂർ നേരം ഞാനിവിടെ കാണും നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ചോദിക്കുക, അടിപൊളി പാട്ടുകൾ ചോദിക്കുക, പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ എന്നെപ്പോലെ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഓഫൊക്കെ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമമൊക്കെ മാറ്റാനായിട്ട് നല്ല കുറേ പാട്ടുകൾ കേൾക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പാട്ടുകൾ ചോദിക്കുക, ഒരുപാട് സമയം വൈകി ചോദിക്കാതിരിക്കുക. 1:30 1:30 ശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പാട്ട് ഫില്ലായി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. 8815099000 എന്ന നമ്പറിലേക്ക് വിളിച്ചോ മെസ്സേജ് ത്രൂവോ നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. വാട്സപ്പ് ത്രൂവും പാട്ടുകൾ ആവശ്യപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 82 81 50 90 00 ആണ് നമ്പർ. അപ്പോൾ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. ഇന്ന് രാവിലെ ഇവിടെ വന്നതിന് ശേഷം ഒരു 10:30 ആകുമ്പോഴാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, തമിഴിലെ നല്ലൊരു സംവിധായകനായിട്ടുള്ള, തിരക്കഥാകൃത്തായിട്ടുള്ള, മലയാളത്തിലും 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, ഉർവശി സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഭാഗ്യരാജ് അന്തരിച്ചത് രാവിലെ ആയിരുന്നു. ചെന്നൈയിൽ വെച്ചിട്ടാണ് അദ്ദേഹം വിട വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം അഭിനയിച്ച ഒരു നല്ല ചിത്രത്തിലെ പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ഞാൻ ആദ്യം നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട് പോകുന്നത്. ആസ്വദിച്ചോളൂ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: എസ് പി ബിയും ജാനകിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ ഹലോ
1: സുനിൽ ചേട്ടാ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് പ്രിയം സിനിമയിലെ ഉടയാതെ വെണ്ണില വർഷം.
1: തമിഴ് പ്രിയം സിനിമയിലെ അല്ലേ?
2: അതെ അതെ.
1: അങ്ങനെ പറയണം, കാര്യം മലയാളത്തിൽ ഒരു പ്രിയം ഉണ്ടല്ലോ.
2: കൺഫ്യൂഷൻ
1: ആവാൻ പാടില്ല, മാറിപ്പോവാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട്
2: വെച്ചു.
1: എന്തായിരുന്നു? സുഖം, ആ ജലദോഷം ഉണ്ടായിരുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ശബ്ദം പ്രോപ്പർ ആയിട്ടില്ല, ചെറിയ മൂക്കടപ്പുണ്ട്, അതിന്റെ മാറ്റമാണ് ശബ്ദത്തില്. ഓക്കെ, അപ്പോ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക, പാട്ട് വെച്ചുതരാം.
2: താങ്ക്
1: യു സോ മച്ച്. വിളിച്ചത് സുനിൽ ചേട്ടനായിരുന്നു, പാലക്കാട് നിന്നും. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട്, ആദ്യത്തെ മെസ്സേജ് ഞാൻ നോക്കട്ടെ, ആരാണ് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്നും. അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഹായ്, ഞാൻ പാലക്കാട്ടിൽ നിന്നും ഷീബയാണ്. എനിക്ക് ഒരു ഊരിലെ രാജകുമാരി എന്ന മൂവിയിലെ കൺമണി കാതൽ വാഴ വീണ്ടും എന്ന സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേഷൻ ശശികല എന്ന് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ശശികല ചേച്ചിക്കായിട്ട് ഷീബ ചേച്ചി റിക്വസ്റ്റ് ചെയ്ത ആ ഒരു തമിഴ് ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ നല്ല രണ്ട് തമിഴ് പാട്ടുകൾ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സുമി, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു.
1: ഏത് പാട്ടാണ് സുമിക്ക് ഇന്ന് കേൾക്കേണ്ടത്?
2: എനിക്ക്

0: சின்ன வீடு என்ன சின்ன
1: ஆஹா,
0: வெள்ளை மானம் உள்ள மச்சா அந்த பாட்டு.
1: വെള്ളൈ മനം ഉള്ള മച്ചാൻ അല്ലേ,
0: അതെ.
1: അതായത് വെളുത്ത മനസ്സുള്ള മച്ചാൻ, അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുമിയായിരുന്നു. സുമി ആവശ്യപ്പെട്ട ആ ഒരു തമിഴ് ട്രാക്ക് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രസാദ് ആണ്, പാലക്കാട് നിന്നും. ദേശിംഗ് രാജ മൂവിയിൽ, അങ്ങനെ തന്നെയല്ല അതിന്റെ പ്രൊണൗൺസിയേഷൻ, ദേശിംഗ് രാജ മൂവിയിൽ അമ്മാടി അമ്മാടി എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം നമുക്ക് കേൾക്കാം, പാട്ടുകൾ എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അധ്യക്ഷനാവും. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിനുശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോ UP രാജുവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനിംഗിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോ രാജീവ്. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റി ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാന്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മദ്യനയത്തിൽ എന്ത് വേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 70കളുടെ അവസാനം സംവിധായകനായി അരങ്ങേറി. മുന്താണി മുടിച്ച്, ചിന്ന വീട്, സികപ്പ് റോജാക്കൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്ന ഇദ്ദേഹം നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം. പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രോജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും പുതിയറ SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PK ബഷീർ നിർവഹിച്ചു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ.
1: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: വെള്ളനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരംമാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് ആന്റ് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കുത്താനും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MA റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. KCB ഓഫീസിൽ നിന്ന് അലുമിനിയം കമ്പി മോഷ്ടിച്ച KCB ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരും അടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് KCB ഓഫീസിൽ നിന്ന് 100 കിലോ അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതി ചേട്ടനാണ്. പാറയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഗാനം തേനും വയമ്പും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു എവർ ഗ്രീൻ ക്ലാസിക് ഹിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റോക്സ് ആണ്, കുവൈറ്റിൽ നിന്നും. ഷുഗർ ബേബി സോങ് ആണ്, തഗ് ലൈഫ് എന്ന മൂവിയിലെ ഷുഗർ ബേബി സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: സമയം 12 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്?
2: ചിറ്റൂരിന്ന് നാഗരാജാണ്.
1: നാഗരാജാണ്? നാഗരാജ് ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ?
2: സുനിലിനാണ് ഇപ്പൊ സുഖമില്ലാത്തെന്ന് തോന്നുന്നു.
1: ജലദോഷമാണ്, മാറി ഓക്കെ ആയി വരുന്നുണ്ട്. ശബ്ദം അങ്ങ് ശരിയായിട്ടില്ല, എന്താന്നറിയില്ല. സമയമെടുക്കുമായിരിക്കും.
2: ക്ഷീണം
1: ഇല്ല, അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാളല്ല, ക്ഷീണല്ല. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് ഇന്ന് വിടവാങ്ങിയ കെ ഭാഗ്യരാജ് അവർക്ക് ആദരാഞ്ജലികൾ. അവരുടെ അഭിനയിച്ച സിനിമ അന്ത ഏഴ് നാൾക്കൾ.
1: ഓക്കെ,
2: കവിതയറങ്ങേറും നേരം, ആ ഒരു പാട്ടാണ് വേണ്ടത്.
1: ആ ഒരു പാട്ടാണ് വേണ്ടത് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. വീണ്ടും വിളിക്കണേ. വിളിച്ചത് നാഗരാജ് ഏട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജയൻ ചേട്ടനാണ്. ഞാൻ മെസ്സേജ് വായിക്കാം. ഹലോ അഹലെ എഫ് എം, എൻ്റെ പേര് വിജയൻ, കഞ്ചിക്കോട് വല്ലടി. എനിക്കിന്ന് ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണ് ഈ വീട് എന്ന പാട്ട് വെച്ച് തരുമോ? ഈ പാട്ട് എൻ്റെ അളിയന്മാരായ അയ്യപ്പൻകുട്ടി, ബിന്ദു, ബാബു, രജിത, വാസുദേവൻ, സുഭദ്ര കോട്ടായി, ഹരി, രമണി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ വിജയൻ ചേട്ടനും അതുപോലെ തന്നെ നാഗരാജ് ചേട്ടനും ആവശ്യപ്പെട്ട ആ രണ്ട് മനോഹര ഗാനങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം കാറ്റ്.
1: സമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ,
1: സഹദേവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക്
1: കണ്ണ് തുറക്കണ സ്വാമി അല്ലേ. ഓക്കെ, ഭാഗ്യരാജന്റെ പാട്ടായിക്കോട്ടെ അല്ലേ. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. കണ്ണ് തുറക്കണ സ്വാമി എന്ന ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അരുൺ ചിറ്റൂരാണ്. എനിക്ക് ചന്ദ്രമുഖി സിനിമയിൽ അണ്ണനോട് പാട്ട് എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് അരുൺ ചിറ്റൂർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു കിടിലൻ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: നമസ്കാരം, ഞാൻ സുനിൽകുമാർ അട്ടപ്പള്ളം.
1: സുനിൽകുമാർ അട്ടപ്പള്ളം, സുഖമായിട്ടിരിക്കുന്നു അട്ടപ്പള്ളം കാരാ?
2: ഓക്കെ,
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? നല്ലൊരു പാട്ടാണ്. ദാസേടൻ പാടിയ പാട്ടല്ലേ? പ്രേം നസീറിന്റെ പാട്ടാണ്. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചുതരാം, വീണ്ടും വിളിക്കണേ. ഡെഡിക്കേഷൻ പറഞ്ഞോളൂ, ആർക്കാണ്?
2: ശിവദാസ് ഫ്രം തൈരുകമ്പ്, ടി പി മുരളീധരൻ ഫ്രം മറ്റേ ട്രിവാൻഡ്രം, പിന്നെ പ്രേമാനന്ദൻ ഫ്രം കാടാങ്കോട്.
1: ഓക്കെ, 3 പേർക്കായിട്ട് പാട്ട് വെച്ചിടാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വിളിച്ചത് സുനിൽകുമാർ ചേട്ടനായിരുന്നു, അട്ടപ്പള്ളംകാരൻ. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ആ പഴയ എവർ ഗ്രീൻ പാട്ട് ഇതാ നിങ്ങളുടെ കാതോറും എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ജലിയാണ്. ഹലോ, എന്റെ പേര് അഞ്ജലി. എനിക്ക് ഡ്യൂഡ് മൂവിയിലെ വിട്ടുപോണ വാസലിലേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഡ്യൂഡ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട സുനിൽജി അവർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കൊഞ്ഞാൻ പറയുന്ന ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നോ?
2: സുഖമായിരിക്കണം സുനിൽജി.
1: പിന്നെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് നമ്മുടെ ഭാഗ്യരാജ്, സരിത അഭിനയിച്ച മൗന ഗീയങ്ങളെ തമിഴ് മൊഴിയില്, മൂക്കുത്തി തുടങ്ങുന്ന ഗാനം വെച്ചായിരുന്നു.
1: നല്ല പാട്ടാണ് അല്ലേ?
2: നല്ല പാട്ടാണ്.
1: ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ.
2: താങ്ക്
1: യു സോ മച്ച്. ഷൈഫുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കവിതാ മോഹൻദാസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാണുമ്പോൾ പറയാമോ എന്ന് തുടങ്ങുന്ന ഇഷ്ടം എന്ന ചിത്രത്തിലെ നല്ലൊരു പ്രണയഗാനമാണ് ആ ഒരു പാട്ട്. കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഈച്ചപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: ഇഷ്ടം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകണം. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജോസ് മാഷാണ്, കണ്ണാടിയിൽ നിന്നും. ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ദൂരെ മാമര കൊമ്പൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയുള്ള പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, ഞാൻ മുരളി കഞ്ചിക്കോട്. എനിക്ക് മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമയിലെ പാട്ട് കൂടെ പ്ലേ ചെയ്യുന്നു ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ചുറ്റുപാട്. ഇവിടെ മൊത്തം കാട്ട്.
1: അങ്ങനെ ഒരു കിടിലൻ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് റസീന, അങ്ങനെയാണ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജാണ് വന്നിരിക്കുന്നത്. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണ എന്ന ആൽബം ട്രാക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത രണ്ട് പാട്ടുകളാണ്. പേര് ഞാനൊന്ന് മാറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, മാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ടെറിൻ സെഫി ആണ് അടുത്തൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. കറുപ്പിനഴക് എന്ന് തുടങ്ങുന്ന സ്വപ്നക്കൂടിലെ പാട്ടാണ് ടെറിൻ സെഫി ചോദിച്ചിരിക്കുന്നത്. ടെറിൻ സെഫി തന്നെയാണ് തോന്നുന്നു പേര്. എനിക്കൊരു ഓർമ്മയിൽ ഞാനിങ്ങനെ കണ്ടുപിടിച്ച് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ടെറിൻ സെഫിക്കായിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് സുരേന്ദ്രൻ ചേട്ടന് ആവശ്യപ്പെട്ട ഒരു പാട്ടാണ്, ഒന്നാം കിളി പൊന്നാം കിളി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു മൂന്ന് പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുന്നു. ഈ വീക്കിൽ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ട് മാത്രമേ അവസാനിക്കുന്നുള്ളൂ. 2 മണിക്ക് ഓർമ്മയിൽ ഉണരം ഗാനങ്ങളുമായിട്ട് ഹീര ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൊഞ്ചല്ലെ കൊഞ്ചല്ലെ പെണ്ണ്, കറുപ്പിനഴക്, ഒന്നാം കിളി പൊന്നാം കിളി, ഈ മൂന്ന് പാട്ടുകളും എൻജോയ് ചെയ്യാം. സുരേഷ് റസീന, ഒപ്പം തന്നെ ടെറിൻ സെഫി, സുരേന്ദ്രൻ, ഇവർ മൂന്ന് പേരും ആണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ മൂന്ന് പാട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പാട്ടുകളെല്ലാം എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നല്ല നല്ല നല്ല ഇൻസ്റ്റന്റ് പാട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
0: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം ഹൃദയസ്പർശിയായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ശരത്. മലയാളികൾക്ക് സംഗതി പരിചയപ്പെടുത്തിയ സംഗീത സംവിധായകൻ എന്നും വേണമെങ്കിൽ പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായ സംഗീത യാത്രയെക്കുറിച്ചും മറക്കാനാകാത്ത ഗാനങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരുപാട് പാട്ടുകൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും പവിത്രം എന്ന സിനിമയിൽ ONV കുറുപ്പിന്റെ വരികൾക്ക് MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ പാട്ട് വാലിന്മേൽ പോവും. ഈ പാട്ടോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി അഹല്യ FM നിങ്ങളോടൊപ്പം ആർജി ഹീരാ.

ക്ഷണക്കത്ത് എന്ന സിനിമ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല അല്ലേ. ആ സിനിമയിൽ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ച് സമ്മാനിക്കുന്നതുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ. ഈ വാച്ച് സിനിമയിൽ കാണിക്കുന്ന സമയത്ത് ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. അവിടെ നിന്നാണ് ഈ സിനിമയിലെ മറ്റെല്ലാ പാട്ടുകളും ഉണ്ടാകുന്നത്. അതാണ് മറ്റെല്ലാ പാട്ടുകളുടെയും ഒരു ബേസ് ട്യൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി പാട്ടുകൾ ക്ഷണക്കത്ത് എന്ന സിനിമയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം. മംഗളങ്ങൾ അരുളും ഓൺ അഹലി എഫും. നിങ്ങളുടെ കൂടെ ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

എല്ലാ പാട്ടുകളും സംഭവിക്കുന്നത് ഒരു നാച്ചുറൽ ഫ്ലോയിലാണ്. പ്രാർത്ഥിച്ച് ഒരു പാട്ടെടുക്കുന്നു, സ്നേഹത്തോടെ ആ ഹാർമോണിയത്തിൽ ഒന്ന് തൊടുന്നു, അപ്പോൾ ഏത് ട്യൂണാണ് ഒഴുകി വരുന്നത് അതാണ് ആ പാട്ട്. അങ്ങനെയാണ് ഓരോ കോമ്പോസിഷനെയും ശരത് എന്ന സംഗീത സംവിധായകൻ വിശേഷിപ്പിക്കുന്നത്, ഒരു നാച്ചുറൽ ഫ്ലോ. അങ്ങനെ ഒത്തിരി പാട്ടുകൾ മലയാള സിനിമയിലുണ്ടായി. അത്തരത്തിലൊരു സിനിമയാണ് സാഗരം സാക്ഷി എന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് വേണ്ടി പാടിയ നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണഹലി എഫ് എം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീരോ.

ഒരു സിനിമയുടെ എല്ലാ പാട്ടുകളും ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെ ചെയ്യുന്നു. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. ശരത് എന്ന സംഗീത സംവിധായകൻ അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമയാണ് ക്ഷണക്കത്ത്. എന്നാൽ കമ്പ്യൂട്ടർ ഒന്നുമില്ലാത്ത കാലത്ത് അന്ന് തന്നോടൊപ്പം വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസിനെയും ഒരുപാട് സ്നേഹത്തോടു കൂടി ഓർക്കുന്ന ഒരാൾ കൂടിയാണ് ശരത് സർ. ഇളയരാജ എന്ന മ്യൂസീഷ്യനെയാണ് ശരത് സർ എന്നും ഒരു ഇൻസ്പയറിംഗ് ഫിഗറായി കണ്ടിരുന്നത്. അദ്ദേഹം എല്ലാ നോട്ടുകളും എഴുതി വെച്ച് ഒരു പാട്ടിനെ സ്വന്തമാക്കുന്നത് പോലെ ഓരോ പാട്ടിനെയും സ്വന്തമാക്കണമെന്ന ആഗ്രഹം. അങ്ങനെ ഒരുപാട് സിനിമകളും ഒരുപാട് പാട്ടുകളും. അങ്ങനെയുണ്ടായ ഒരു പാട്ടാണ് സല്ലാപം കവിതയായി. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം ക്ഷണക്കത്ത് എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹലി FM, സ്റ്റേ ട്യൂൺഡ് വിത്ത് RJ ഹീറ.

ഏറ്റവും അധികം ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ട്, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് സംഗീത സംവിധായകൻ ശരത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പാട്ട് ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഏ, ഇത് ഇത്രയും ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ടായിരുന്നു. ശ്രീരാഗമോ എന്ന പാട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പവിത്രം എന്ന സിനിമയിൽ മലയാളികൾ നെഞ്ചോട് ചേർത്തൊരു ഗാനം. ഇതിലെ ടെൻഷൻ അടിപ്പിച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് സ്നേഹങ്ങൾ കാണിക്കുന്നുണ്ട്. തിലകൻ ചേട്ടനും ശ്രീവിദ്യ ചേച്ചിയും കെ പി സി ലളിത ചേച്ചിയും സേ പോളും ലാലും ശോഭനയും, അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് എന്നത് ഒരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ് ശ്രീരാഗമം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, യേശുദാസിന്റെ ആലാപനം. ഓൺ അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഇന്റർവ്യൂല് എന്തുകൊണ്ടാണ് ശരത് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകൾ മലയാളികൾ ഇത്രയധികം ഓർത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനസ്സിൽ തട്ടി ചെയ്യുന്നതാണ് ഓരോ പാട്ടുകളും. എന്റെ ആത്മാവിട്ട് എഴുതുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടുകൾ ഇത്രയും ആൾക്കാർ ഓർത്തിരിക്കുന്നത്. ഓരോ പാട്ടിനും ജീവൻ ലഭിക്കുന്നത് അതിന്റെ ഉറവിടം ഏറ്റവും മനോഹരമാവുമ്പോൾ തന്നെയാണ്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം സാഗരം സാക്ഷി എന്ന സിനിമയിലെ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്യാമസന്ധി യസൂരനെവിടെ എന്ന പാട്ട്. ഓണാഹല്യ FM നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ദാസേട്ടനായിട്ട് വഴക്കിട്ടിട്ടുണ്ടാക്കിയ ഒരു പാട്ട്. അങ്ങനെ വേണം ഈ പാട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ. സംഗീത സംവിധായകൻ ശരത് എന്ന പ്രതിഭ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചപ്പോൾ അതിലൊന്നാണ് രാവിൽ വീണാനാദം പോലെ. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് പാടിയ ഈ പാട്ട് പാടുന്ന സമയത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഏറ്റവും ഭംഗിയായി തന്നെ പുറത്തു വന്നൊരു പാട്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ നിന്നും ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശരത് എന്ന സംഗീത സംവിധായകന്റെ അനവധി പാട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോയ്സുകൾ ഉണ്ടായിരിക്കും. എന്നാൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട്, ഒരുപാട് പാട്ടുകളുണ്ട് എന്നാലും ഈ പാട്ടിനോടൊരു ഇഷ്ടം കൂടുതലുണ്ട്. അത്തരത്തിലൊരു പാട്ടാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പൊന്നോട് പൂവായി. ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നത്. പാട്ട് കഥകൾ പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല, മറ്റൊരു കഥയുമായി കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓണഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: എംപിയർ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 75.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാം ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൽ വാൾക്കീൻ ഓവർ തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഗസ്റ്റ് റൂം ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു. ഗസ്റ്റ് റൂം
4: പത്രങ്ങളിൽ ആക്ഷേപ ഹാസ്യം എന്നൊരു ഒരു ഒരു ഒരു ഒരു പേജ് തന്നെ ഉണ്ടാവും. പല കോളങ്ങളൊക്കെ അതിനു വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആക്ഷേപഹാസ്യ രൂപത്തിൽ പല കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. കാലം മാറിയപ്പോൾ ഈ ഒരു ആക്ഷേപഹാസ്യം ആ ഒരു പേരങ്ങ് മാറി ട്രോള് എന്നായി. ട്രോളിക്കൊല്ലുക എന്നൊക്കെ നമ്മളിപ്പോൾ പറയാറുണ്ട്. ഇങ്ങനെ ട്രോളി ട്രോളി ട്രോളി ഇല്ലാതാക്കുക, ട്രോളി ഒരു പരുവത്തിലാക്കുക, ഒരു ഫേമസ് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പാലക്കാട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഈ ട്രോളുന്ന പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് ഒക്കെ നമ്മുടെ ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പാലക്കാട് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള പാലക്കാടൻ സ്ലാങ്ങിനെ ഒക്കെ ഇത്രയധികം പോപ്പുലർ ആക്കുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഗസ്റ്റ് റൂമിൽ. വെൽക്കം ടു ഗസ്റ്റ് റൂം, ദിസ് ഇസ് ആർ ജെ സുനിൽ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു കില്ലാടി ഗ്രാമവാസി. ആ ഒരു പേര് തന്നെ ഒരു ഒരു ഡിഫറെന്റ് നെയിമാണ്. ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് പേര് എന്ന് പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്തിരിക്കും. ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി, നമ്മൾ ഫോളോ ചെയ്തിരിക്കും. അത്രയും സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് വലിയ വലിയ സാങ്കേതിക വിദ്യകളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. അവരുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ച് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അവരെപ്പോഴും റിലീസ് ചെയ്യാറുള്ളത്. കില്ലാടി ഗ്രാമവാസീസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരാണ് ഇന്ന് എന്റെ മുമ്പിൽ ഗസ്റ്റ് റൂമിൽ ഇരിക്കുന്നത്. 3 പേരാണുള്ളത്, മനു, മജീഷ്, ശരത്. 3 പേരാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. കില്ലാടി ഗ്രാമവാസീസ് എന്ന ആ ഒരു പേര് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പേജ് ഫോളോ ചെയ്തിരിക്കും. അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ് നമുക്ക് തരുന്ന, വളരെ നാച്ചുറൽ ആയിട്ട് തരുന്ന ഒരു പാലക്കാട്ടുകാരെ എങ്ങനെയാണോ അതേ രീതിയാണ് നമുക്ക് ആ ഒരു വീഡിയോയിലൊക്കെ കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ആ 3 പേരെ സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. മനു, മജീഷ്, ശരത്, സ്വാഗതം. പേര് വിളിക്കുന്നതിനേക്കാളും ഗ്രാമവാസി എന്ന് വിളിക്കുന്നതായിരിക്കും അല്ലേ ഇഷ്ടം? ശരിക്കും ഗ്രാമവാസിയാണോ? ഗ്രാമവാസിയാണ്. പൊതുവെ നമ്മൾ പഴയ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ ഗ്രാമവാസി എന്ന് പറയുമ്പോ എന്തോ ഒരു ലോക്കൽ സെറ്റപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ കളിയാക്കിക്കൊണ്ടാണല്ലോ പറയാ. പിന്നെന്താണ് ഈ ഒരു ഗ്രാമവാസി എന്ന പേര്?
5: ചൂസിയങ്കാരനം. അതെന്താ സംഭവിച്ചു, ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങളുടെ നാട് വന്നിട്ട് ഏകദേശം കുറച്ചുള്ളിൽ, ഒരു ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയിട്ടാണ് നമ്മുടെ വീട് വന്നിട്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് ടൗൺ ആണ്, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമം ഒന്ന് അറിയിക്കുക എന്നൊരു മെയിൻ കോൺസെപ്റ്റ് ആണ് ഞങ്ങളുടെ ഉള്ളത്. പക്ഷേ ഞങ്ങളുടെ വീഡിയോയിലൂടെ ഞങ്ങളുടെ നാട് കാണിക്കുക, ഞങ്ങളുടെ നാട്ടുകാരെ കാണിക്കുക, ഞങ്ങളാ നാട്ടിലുണ്ട് എന്ന് കുറച്ചുകൂടി പേര് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ പേര് വന്നത്. ഇപ്പൊ ഗ്രാമവാസി എന്നൊരു പേര് നമ്മൾ അതിൽ നിന്ന് എടുത്തത്. ഇനി കില്ലാടി എന്നൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാർക്കിടയിൽ നമ്മളൊരു കില്ലാടി ആയിരിക്കാം. എന്തുകൊണ്ട് ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതും നമ്മള് വ്യത്യസ്തമായിട്ട് ഇപ്പൊ അവര് വിളിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഫേമസ് ആയിപ്പോ ആൾക്കാർ കില്ലാടി പോകുന്നു, വലിയ കില്ലാടികൾ പോകുന്നു പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ ഒരു ഇത്. അതിന് വേണ്ടിട്ടൊക്കെ നമ്മളൊരു പേര് തന്നെ ചൂസ് ചെയ്യാൻ കാരണം.
4: ഓക്കെ ഓക്കെ. എപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പേജിന്റെ തുടക്കം?
6: തുടക്കം കൊറോണ കൊറോണ ടൈമിൽ ഞങ്ങളൊരു ഫസ്റ്റ് ചാനൽ തുടങ്ങിയില്ലായിരുന്നു ഫുഡിന്റെ ഒക്കെ. ഞങ്ങള് കൊറോ പേര് ആലോചിച്ചു. പെട്ടെന്ന് ഞങ്ങള് ഗ്രാമമാണല്ലോ, ഗ്രാമവാസിന് ആയിക്കൂടാ എന്തുകൊണ്ടാണ് ആയിക്കൂടാ. അവിടെ നിന്നാണ് തുടങ്ങിയത്, ചെറിയ ചെറിയ വീഡിയോ തുടങ്ങി. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ റീച്ചായി ഈ ഇൻസ്റ്റിൽ
4: തന്നെ. റീച്ച്
6: പ്രഭുവിന്റെ വീഡിയോ അതായിരുന്നു ഞങ്ങളുടെ കഴുത്തിരി.
4: ഏയ് പ്രഭു, ആ ഒരു ഹിന്ദി ഡയലോഗ് അല്ലേ.
7: അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി,
4: ഇവിടെ എവിടെ നിൽക്കുന്നു, എങ്ങനെ ഈ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു?
7: അത് മണിവണ്ണനാണ്.
5: ഐഡിയ നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട്. എന്താ എല്ലാവരും ജീവിച്ചു പോണ പോലെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല, അറിയണം മരിക്കുന്ന സമയത്ത് 4 അല്ലെങ്കിൽ 40 പേരെങ്കിലും അറിയണം. അതായത് ഞങ്ങളുടെ മെയിൻ കോൺസെപ്റ്റ് ഞങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിള്ളേരുണ്ട് എന്നൊരു അറിയണം എന്നൊരു മെയിൻ മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു വീഡിയോ. ഫസ്റ്റ് ഒന്നും റീച്ച് ആയിരുന്നില്ല. ഫസ്റ്റ് ഒക്കെ ഞങ്ങൾ ഒരു 300 വീഡിയോ ചെയ്തു. ആ 300 വീഡിയോക്ക് ശേഷം ഒരു 350-ാമത്തെ വീഡിയോ അല്ലെങ്കിൽ 330-ാമത്തെ വീഡിയോ നമ്മൾ റീച്ച് ആയത്. ആ ഒരു കണ്ടന്റ് വന്നപ്പോ അതിനുശേഷം പിന്നെ നമുക്ക് ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനത്തെ കണ്ടന്റ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടി ഇതായിരിക്കുന്നു. ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മളെ സ്വന്തമായിട്ട് കണ്ടന്റ് ഇങ്ങനെ മേക്ക് ചെയ്ത് മേക്ക് ചെയ്ത് ഫസ്റ്റ് ഒക്കെ കോപ്പി ആയിരുന്നു, ഹിന്ദിക്കാരുടെ കോപ്പി ആയിരുന്നു, ഗൈസിന്റെ വീഡിയോ കോപ്പി ആയിരുന്നു ഫസ്റ്റ് ഒക്കെ. അത് അവർ കോപ്പി ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി അയ്യോ ഇത് അത്ര വർക്ക്ഔട്ട് ആവില്ല മൈൻഡ്സെറ്റ് ആയിരുന്നു. പിന്നെ ഈ ഹേ പ്രഭു എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് രാവിലെ ഇതുപോലെ ഞാൻ ഒരിക്കലും ഉറങ്ങിയിട്ട് സമയത്തായിരുന്നു ഈ ഡയലോഗ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നൊരിതിൽ ഞങ്ങൾ ഡയലോഗ് പെട്ടെന്ന് പ്ലാൻ ചെയ്തു. ഒരു 30 സെക്കൻഡ് വീഡിയോ ആയിരുന്നു അത്. ഒരു ദിവസം പോസ്റ്റ് ചെയ്തു നോക്കുമ്പോ വലിയ വ്യൂസ് ഒന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു 50,000 വ്യൂസ് എത്തി. ഇനി പിറ്റേ ദിവസം ആയപ്പോ ഏകദേശം അതൊരു 5 ലക്ഷം വ്യൂസ് ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കേറുന്നുള്ളത്. പിന്നെ ഏകദേശം ഒരു 3-4 ദിവസങ്ങളിൽ ഒരു 3 മില്യൺ കടന്നു. ഭയങ്കരമായൊരു സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീഡിയോ ആൾക്കാർ അറിയാൻ തുടങ്ങി, നമ്മുടെ ചുറ്റുവട്ടത്തിൽ ആൾക്കാർ അറിയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇനിയും നമ്മൾ ചെയ്ത വർക്കൗട്ട് ചെയ്ത് ഇനി എത്തും, കേരള എല്ലാവരും എത്തുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മളൊരു ഐഡിയ വന്നു. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി വീഡിയോ ഞങ്ങളുടെ പേജിൽ
4: ഡെയിലി വീഡിയോ.
5: നമ്മളത് മുടക്കില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷൂട്ടൊക്കെ രാവിലെയാണ്, രാവിലെ നേരത്തെയാണ്. അതെ. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമം ഭയങ്കര സൈലന്റ് ആയിരിക്കും. അത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോക്കൊരു വണ്ടി അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാം. ആ ഒരു സ്ഥലം ഗ്രാമീണ ഭംഗിയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ നേരത്തെ എണീക്കും. ഒരു 6 മണിക്കൊക്കെ എണീറ്റ് പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യും. ഒരു 8 മണിവരെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ എടുത്തത് വൈകിട്ട് അപ്ലോഡ് ചെയ്യും. നമുക്ക് ടൈം ഉണ്ട്, ഒരു 6 ടൈമുണ്ട്. അപ്പൊ നമ്മൾ
4: അപ്ലോഡ് ചെയ്യും. നമ്മുടെ ടാർഗറ്റ് ആണ് അല്ലേ.
5: എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അന്ന് വീഡിയോ എടുത്തിടണം ഞങ്ങളുടെ മൈൻഡ്.
4: ഓക്കെ ഓക്കെ. ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആരാ റെഡി ആക്കുന്നത്?
5: സ്ക്രിപ്റ്റ് ഇല്ലേ. നമ്മള് അവിടെ എത്തും, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം
4: അല്ല. ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും,
5: ഒരു കോൺസെപ്റ്റ് നമുക്കൊരു മനസ്സിലുണ്ടാവും, ഇന്ന് ഇത് ചെയ്താൽ മതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മുടെ ലൊക്കേഷൻ എത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവം എന്നൊരു കണ്ടന്റ് പറയും. അപ്പൊ ഇവര് ഡയലോഗ് ഇങ്ങനെ കൊണ്ടുവരും, ഇതാണ് ഡയലോഗ് എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി
4: ഡെവലപ്പ്
5: ചെയ്തിട്ട് വീട്ടിൽ ഔട്ട് ചെയ്യും.
4: അല്ലാതെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പ്ലാനിങ്
5: ഇല്ല. ഡെയിലി ഷൂട്ട് ആയിരുന്ന സ്ക്രിപ്റ്റ് ഇല്ല. നമുക്ക് മൈൻഡിൽ വരുന്നതാണ് ഡയലോഗ് ആണെങ്കിലും എന്താണെങ്കിൽ മൈൻഡിൽ വരുന്നതാണ്. അതെ.
6: ഇപ്പൊ 300-350 വീഡിയോ ഒരു വീഡിയോ പോലും സ്ക്രിപ്റ്റ് അല്ല. എല്ലാം സ്പോട്ടിലെ ഡയലോഗ്, എല്ലാം ഒരു ചെറിയൊരു വിഷയം പറയും, അത് നമ്മള് സ്പോട്ടിൽ ഡയലോഗ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എല്ലാം പറയും.
4: ഓക്കെ. ഈ ഒരു പാലക്കാടൻ സ്ലാങ്ങിൽ തന്നെ പറയാനുള്ള കാരണം,
5: പാലക്കാടൻ സ്ലാങ് തന്നെ പറയാന്ന് വെച്ചാൽ നമ്മളെ പാലക്കാടാണ്, നമ്മൾ ഈ നാട്ടിലാണെന്ന് അറിയാം. പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുമ്പോൾ ആ കില്ലാടികൾ എന്നൊരു ആൾക്കാർക്ക് തോന്നണം, നമ്മുടെ കില്ലാടികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവിടെ പോയ കില്ലാടികൾ ഉണ്ടല്ലോ എന്ന് ഇത് വരണം. അതായിരുന്നു മെയിൻ നമ്മുടെ ഇത്. പാലക്കാട് നമ്മുടെ ഗ്രാമത്തിൽ അനേഷിച്ച് നമ്മൾ ഈ പാലക്കാട് നാട് മെയിനായിട്ട് കൊണ്ടുവരാം. കുറെ ആൾക്കാർക്ക് പറഞ്ഞ് പാലക്കാട് അധികം ഡെവലപ്പ് ആയിട്ടില്ല, ഭാഷ കൊണ്ടാണെങ്കിൽ ഭാഷ കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെന്തേച്ച് നമ്മുടെ ഭാഷ മെയിനായിട്ട് നമുക്ക് കൊണ്ടുവരണം. അത് നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാലക്കാട് ആ ഭാഷയിലാണ് നമുക്ക് ആൾക്കാർ ഇഷ്ടപ്പെടാൻ പറയുക. അപ്പൊ അന്യജില്ലൊക്കെ ആണെങ്കിലും നമുക്ക് മെസ്സേജ് ഇടാം, നിങ്ങളുടെ സ്ലാങ്
4: സൂപ്പറാണ്
5: അത് പറയുന്നത്, നിങ്ങളുടെ സ്ലാങ് സൂപ്പറാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ വരുന്നില്ല, പക്ഷെ നമുക്ക് പുറത്തു പോയി സംസാരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് വരുന്നില്ല.
8: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഗ്രാമവാസീസ്. ഇനിയൊരു ബ്രേക്ക്.

0: ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ടീം ഗ്രാമവാസീസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്.
2: ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതൊക്കെ ആരാണ്? ഇത് ആ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യണല്ലോ, നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന സമയത്ത്. അപ്പൊ ആരാണ് ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യണ്ടൊക്കെ ആരാണ്?
3: അത് ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങൾ മൂന്ന് പേര് മാറി മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ രണ്ടുപേരും അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരാൾ ഷൂട്ട് ചെയ്യും, രണ്ട് പിന്നെ അടുത്തണ്ടി കൊടുക്കും. അങ്ങനെ
2: ഓക്കെ ഓക്കെ. വീണ്ടും വീണ്ടും റീടേക്ക് ഒക്കെ എടുക്കാർ ആവാറുണ്ട് അങ്ങനെ? ഓക്കെ. ഒരു ഒരു റീല് ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും?
4: ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു 7 മണിക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു അവിടെ എത്തി സ്ക്രിപ്റ്റ് ഒക്കെ വന്ന് ഡയലോഗ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 7.5 ആവും.
2: എത്ര സമയം കൊണ്ട് ആവും? സെറ്റ് ആവും,
4: ആക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡയലോഗ് വേണ്ട എന്നൊക്കെ അത് മാറ്റാൻ എന്ത് പറഞ്ഞു പറഞ്ഞു 7.5 ആവും. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 1.5 മണിക്കൂർ എന്തായാലും പിടിക്കും.
2: 1.5 മണിക്കൂർ ഓക്കെ. മണിക്കൂർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതോ ജോലി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്?
5: ഞാൻ എഡിറ്ററാണ്. നമ്മുടെ പാലക്കാട് സ്റ്റഡി അബ്രോഡ്.
2: ഓക്കെ ഓക്കെ.
3: ഞാൻ ഇവിടെ ഏട്ടനെ ശ്രമിക്കുന്നുണ്ട്.
2: ഓക്കെ ഓക്കെ. മനു,
4: ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ പുലിപ്പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്റർലോക്കിന് വർക്കിനൊക്കെ പോകുന്നുണ്ട്.
2: ഓക്കെ ഓക്കെ. ഒപ്പം തന്നെ ഈ ഒരു കാര്യം
4: ചെയ്യുന്നുണ്ട്. നമുക്ക് റീൽ എന്നത് ഒരു വരുമാന മാർഗ്ഗം ആയിട്ടില്ല. ഇപ്പോഴാണ് പ്രൊമോഷൻ ഒക്കെ വരാൻ തുടങ്ങിയത്, പക്ഷെ വരുമാന മാർഗ്ഗം ആയിട്ടില്ല. നമ്മളെന്ത് നമ്മുടെ കുടുംബം നോക്കണം, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും ചെലവൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പണിക്ക് പോവാണ്.
2: ഓക്കെ ഓക്കെ. ഈ ഒരു റീലിനായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിരുന്നോ നിങ്ങളുടെ കയ്യിൽ? അത് ജസ്റ്റ് നിങ്ങളുടെ ആ സമയം മാത്രമാണോ?
4: അല്ല അല്ല അല്ല, സമയമല്ല. സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് വന്നു. ഫസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു മോട്ടോറോള ഫോണിലായിരുന്നു.
2: മോട്ടോറോള
4: ഫോണിലായിരുന്നു. അതിൽ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഇല്ല. പിന്നെ നമുക്ക് എങ്ങനെയും ഒരു ഫോൺ വാങ്ങണം, നല്ലൊരു ഫോണുമായിട്ട് അതിൽ വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് ആയിരുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് പിള്ളേർക്കൊന്നും അങ്ങനെ വലിയ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഒരു ലോൺ എടുത്തു.

0: നമുക്ക് അന്നും നമ്മളാരും പണിക്കുന്നു പോയിരുന്നില്ല, അന്ന് എല്ലാവരും
1: ചെറിയ പിള്ളേരാണ്,
0: ചെറിയ പിള്ളേർ വീട്ടിലിരിക്കുന്നത്. എങ്ങനെയും പക്ഷെ ലോൺ അടയ്ക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഒരു ലോൺ എടുത്ത് അന്ന് S20 മേടിച്ചു, ഒരു ഫോൺ
1: S20
0: മേടിച്ച് അതിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ആൾക്കാർക്ക് കുഴപ്പമില്ല, ക്വാളിറ്റി കുഴപ്പമില്ല എന്നൊക്കെ ചില ആൾക്കാർ കമന്റ് ചെയ്യാനും വീട്ടിലേക്ക് വന്ന് പറയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ നമ്മൾ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി പണിക്കുവാൻ തുടങ്ങിയതാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയി, പിന്നെ ലോൺ ആയിരിക്കും വീട്ടിലെ അവസ്ഥ ചെയ്യുക, അങ്ങനെ പിന്നെ അങ്ങനെ പോയി. അതിനുശേഷം ഇപ്പോ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ കുറച്ച് രീതിയിൽ നമുക്ക് വരുമാനമൊക്കെ വരാൻ തുടങ്ങി. നമ്മളിപ്പോ ഫോൺ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഫോണ് പിള്ളേർക്കൊക്കെ ഐഫോൺ അല്ലെങ്കിൽ അങ്ങനെ കുറെ ഫോണുകളൊക്കെ ആയി. നമുക്ക് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കണം.
1: ലോൺ അടച്ച് കഴിഞ്ഞു.
0: ലോൺ അടച്ച്
1: കഴിഞ്ഞു അല്ലേ,
0: ഓഡിയൻസിന്റെ സപ്പോർട്ട് കൊണ്ടിലൂടെ ലോൺ അടച്ച് കഴിഞ്ഞു.
1: ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഈ മുത്തശ്ശി കഥാപാത്രം എൻറ്റർ ആവുന്നത് എപ്പോഴാണ്?
0: മുത്തശ്ശി കഥാപാത്രം എൻറ്റർ ആവുന്നത്
1: പാവത്തിന് പണിയെടുപ്പിക്കുക ഈ പ്രായത്തിൽ നിങ്ങൾ എല്ലാരും കൂടെ.
0: പണിയെടുപ്പിക്കില്ല, ആദ്യം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ചെയ്യുന്നത് കോമാളി തരമാണെന്ന് എല്ലാവരും പറഞ്ഞു.
1: നാട്ടുകാർ സ്വാഭാവികം
0: നാട്ടുകാർ ഒഴികെ എന്റെ കൂടെ പിള്ളേരെ
1: എല്ലാരും പറഞ്ഞു,
0: എല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ഒരു മൂന്ന് പേരല്ലാതെ ഒരു അഞ്ചാറ് പേര് കൂടി അനിയന്മാര് അങ്ങനെ കുറച്ച് ടീമുണ്ട്. അവര് മാത്രം നമ്മൾ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും, ഇനി അങ്ങനെ ചെയ്താൽ മതി പറയും. പക്ഷെ കുറച്ച് പിള്ളേർ എന്നിട്ടും പറഞ്ഞു അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളെ ട്രോളിക്കൊണ്ടിരുന്നു, നമ്മളിവിടെ ട്രോളുമ്പോൾ നമ്മൾ ട്രോളം കുറച്ച് പുറത്തുന്ന ആൾക്കാർ വേണ്ട, കൂടെ തന്നെ അങ്ങനെ. അപ്പൊ അവർ ട്രോളിക്കൊണ്ടിരുന്നു. അപ്പൊ വീട്ടിലൊക്കെ എല്ലാം കാണാൻ തുടങ്ങിയപ്പോ കുറച്ചു പേരൊക്കെ ഒന്ന് പറഞ്ഞു, ആ മക്കള് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു കണ്ടന്റ് വന്നിട്ട് ഒരു മുത്തശ്ശിനെ കൊണ്ടുവരാനുള്ള മൈൻഡ് വന്നു. മുത്തശ്ശിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, മുത്തശ്ശി അറിയട്ടെ, നാട്ടുകാർ
1: അറിയട്ടെ, ഫേമസ് ആവട്ടെ,
0: മുത്തശ്ശിന് ഒരു വീഡിയോ കൊണ്ടുവന്നു. അന്നൊരു കർക്കിടകാവ് സമയമായിരുന്നു. ആ സമയത്തൊരു മുത്തശ്ശിനൊരു നമ്മൾ പണ്ടത്തെ ഈ ബലിയിടുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, മരിച്ചുപോയവര്
1: ഇപ്പോഴും ഉണ്ട്,
0: ഇപ്പോഴുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു വീഡിയോയിൽ കാക്കയായിട്ട് അഭിനയിച്ചു. മുത്തശ്ശി എന്ത് വെച്ച് കഴിഞ്ഞാൽ ചൂല് കൊണ്ട് ഇങ്ങനെ എറിയുന്നത് കാക്കനെ. അന്നൊരു ദിവസം മാത്രം കാക്കനെ വിളിക്കുന്നതും ബാക്കിയുള്ള ദിവസങ്ങൾ കാക്ക വീട്ടിൽ വന്ന് എറിഞ്ഞു ഓടിക്കുന്നത്, ആ ഒരു ഷൂട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിൽ വലിയ പോപ്പുലർ ആയില്ല, പക്ഷെ ഫേസ്ബുക്ക് പേജിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജിൽ നല്ല വ്യൂസ് ആയി, ഒരു 500,000 വ്യൂസ് ആയി. അങ്ങനെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വലിയ വലിയ ആൾക്കാരാണല്ലോ, അമ്മാവന്മാര് അല്ലെങ്കിൽ നമ്മുടെ, അങ്ങനെ അവരൊക്കെ അറിഞ്ഞിട്ട് എന്റെ അടുത്ത് ആരാണ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ മുത്തിയമ്മേനാണ്, അച്ഛമ്മേനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുപേരൊക്കെ അതിനുശേഷം മുത്തിയമ്മ ഒരു പരിപാടിക്ക് പോയി, നമ്മുടെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു പരിപാടിക്ക് പോയി, പറഞ്ഞോണെന്ന് അറിഞ്ഞിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട് പറഞ്ഞോ. അപ്പൊ അവിടെ പോയ സമയത്ത് ഈ അമ്മായിമാരും ഈ മാമന്മാരൊക്കെ വന്നിട്ട് മുത്തിയമ്മേന്റെ അടുത്ത് പറഞ്ഞു, വീഡിയോസ് ഒക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ മുത്തിയമ്മക്ക് തോന്നി ആ എന്നെയും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നി. ആദ്യമൊക്കെ ഒരു ചമ്മല് വന്നു മുത്തിയമ്മക്ക്, അയ്യോ ഇവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ടല്ലോ എന്നൊരിത്. പിന്നെ നമ്മള് പറഞ്ഞു മനസ്സിലാക്കി, പക്ഷേ മുത്തി കുഴപ്പമില്ല, നമ്മളെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ നമ്മളെ ആൾക്കാർ അറിയും, തിരിച്ചറിയും, നമ്മളെ സ്നേഹം കൊണ്ടാണ് ഇത് കാണാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തിനെ കൺവിൻസ് ചെയ്തു. അങ്ങനെയൊക്കെയോ പിന്നെ ഓരോരോ വീഡിയോയിലെ മുത്തിനെ കൊണ്ടുവരാൻ തുടങ്ങി. നമ്മള് ഓരോരോ വീഡിയോ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോ ആൾക്കാർക്ക് ഏകദേശം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ കണ്ടിൽ തന്നെ മുത്തശ്ശി എവിടെ നമുക്ക് കമന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ മുത്തശ്ശി എപ്പോഴും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇതാവില്ല, നമ്മൾ ആഴ്ചയിലൊരു വീഡിയോ വെച്ച് മുത്തശ്ശിനെ കൊണ്ടുവന്നു. അങ്ങനെ മുത്തശ്ശിക്ക് പിന്നെ ഇഷ്ടമായി, പിന്നെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ തുടങ്ങി, ഫോട്ടോ എടുക്കാൻ തുടങ്ങി, ഭയങ്കരമായി ഇത് പ്രശംസിക്കാൻ തുടങ്ങി. മക്കള് നേരത്തെ വന്ന് നമ്മുടെ ബന്ധത്തിൽ തന്നെ കുറച്ചുപേരൊക്കെ പിരിഞ്ഞവരുണ്ട്, അവരൊക്കെ മുത്തശ്ശി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ മുത്തശ്ശി വലിയ രീതിയിൽ സന്തോഷമായി,
1: വീഡിയോ കണ്ട് അവരൊക്കെ തിരിച്ചു
0: വന്നു. അതായിരുന്നു വേണ്ട, നമ്മള് വളരുമ്പോ ആൾക്കാർ വരുമല്ലോ, ശത്രുക്കളും വരുമല്ലോ, അങ്ങനെ സംഭവമായിരുന്നു. അതിനുശേഷം മുത്തശ്ശി പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി, വീഡിയോ ഒന്നും എടുക്കില്ലേ, എനിക്ക് റോൾ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അമ്മയും ഇപ്പൊ രംഗത്ത് വരണം മാറ്റി നിൽക്കുന്നുണ്ട്,
1: അടുത്ത കാലത്ത്
0: വന്നിട്ടുണ്ട്. അമ്മക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എന്താണ് നമുക്ക് കണ്ടന്റ് കിട്ടില്ല. അതിനനുസരിച്ച്
1: കണ്ടന്റ് കിട്ടുന്നില്ല. എങ്ങനെയാണ് പുള്ളിക്കാരെ സ്ക്രിപ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്നൊക്കെ?
2: സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അപ്പൊ ഡയലോഗ് പറയും, കുറച്ച് പക്ഷെ സംസാരം കേട്ടാൽ പറഞ്ഞ സ്പോട്ടില് പിന്നെ
1: സെറ്റ് ആവും. ഇപ്പൊ അഭിനയം പഠിച്ചു വളല്ലേ,
0: നന്നായി പഠിച്ചു. ഇപ്പൊ നമ്മളെ നമ്മളെന്തെങ്കിലും ടേക്ക് തെറ്റി ചെയ്യാൻ മുത്തശ്ശി നമ്മുടെ അടുത്ത് ചൂടാവണത്, ദേഷ്യപ്പെടും. അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മുത്തശ്ശി നമ്മളെ ഇൻസ്ട്രക്ഷൻ തരാൻ തുടങ്ങി. എല്ലാത്തിൽ മുത്തശ്ശി വളർന്നു. പിന്നെ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ വിളിക്കുമ്പോൾ മുത്തശ്ശിക്ക് ചിലപ്പോ സമയമില്ലാത്തവരൊക്കെ മുത്തശ്ശി ഇനിയിപ്പോ കാണിക്കണം അറിയില്ല, ഞാനിപ്പോ തിരക്കാണെന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി ഒഴിവാക്കി.
1: എനിക്കിപ്പോ സമയമില്ല പിന്നെ
0: ഷൂട്ട് ചെയ്യും എന്നൊക്കെ നമ്മള് പറയാൻ തുടങ്ങി.
1: ഓക്കെ, കാണിച്ചു കൊടുക്കാറുണ്ട് വീഡിയോ,
0: വീഡിയോസ് കാണിച്ചു കൊടുക്കാറുണ്ട്,
1: എന്തെങ്കിലും പറയാറുണ്ട്.
0: ഓ മുത്തശ്ശി നാണം കൊണ്ട് ചിരിക്കും. പിന്നെ എന്താ ചോദിച്ചാൽ നമ്മൾ അതൊരു കമന്റ് ഒക്കെ ഞങ്ങൾ വായിച്ചു കൊടുക്കും, ഞാൻ ഓരോ ആൾക്കാർ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഓരോ പരിപാടിക്ക് വിളിച്ചിട്ട് പോകുമ്പോ ഞങ്ങൾ മുത്തശ്ശി ഞങ്ങളുടെ കൂടെ തന്നെ നടത്തും അങ്ങനെ.
1: ഓക്കെ, ഇനി നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ഇട്ടു, അധികം പ്രൊമോഷൻസ് ഒന്നും അങ്ങനെ നമുക്ക് കിട്ടിയില്ലല്ലോ, സാധാരണ ഒരു എന്റർടൈൻമെന്റ് ആ രീതിക്കാണല്ലോ. പ്രൊമോഷൻ ആദ്യമായിട്ട് വരുന്നത് എപ്പോഴായിരുന്നു?
3: അത് മറ്റേ കുണിശ്ശേരി കുമ്മട്ടി ആ ഒരു ടൈമില്, ആ ടൈമില് ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ വേണ്ടി വന്നു, അങ്ങനെ ഇതായി.
1: അങ്ങനെയാണ് കിട്ടിയത്.
3: അങ്ങനെ കിട്ടിയത്.
1: അത് ഏത് വർഷമാണെന്ന് ഓർമ്മ?
3: അത് ഏപ്രിലാണ്,
0: ഏപ്രിലായിരുന്നു,
1: ഏപ്രിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ.
3: ഇല്ല,
0: അത് മുമ്പത്തെ ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിന്റെ ആയിരുന്നു. അവനിങ്ങനെ വീഡിയോ ചെയ്യണം, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മുടെ കട പബ്ലിസിറ്റി ആവണം എന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു വന്നത് ആദ്യം. നമ്മൾ അങ്ങനെ പേയ്മെന്റ് ഒന്നും
1: മേടിച്ചിട്ടുണ്ടായിരുന്നില്ല.
0: പിന്നെ അതുവഴി ഓരോ പ്രൊമോഷൻസ് വന്നു.
1: ഇല്ല, ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പൈസ കയ്യിൽ കിട്ടുന്നത് എപ്പോഴായിരുന്നു?
0: പൈസ കയ്യിൽ കിട്ടുന്ന ആ ടൈമിൽ തന്നെയായിരുന്നു. നമ്മൾ പൈസ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവൻ പൈസ തന്നു. പക്ഷെ നമ്മുടെ അന്വേഷിച്ച് നമ്മൾക്ക് പൈസ കിട്ടി സന്തോഷത്തില്, നമ്മളെ ഇവരല്ലാതെ നമ്മുടെ ടീം മൊത്തം എല്ലാ ടീമിലും വിളിച്ച് നമ്മൾ ഫുഡ് കഴിച്ച്
1: സെലിബ്രേറ്റ് ചെയ്ത് ആദ്യത്തെ പ്രൊമോഷന്റെ പൈസ അങ്ങനെ തീർത്ത്. പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ പ്രൊമോഷൻ ഇങ്ങനെ വരാറുണ്ടോ? എങ്ങനെയാണ്?
0: വരാറുണ്ട്. നമ്മള് പ്രൊമോഷൻ മാത്രം ചെയ്യില്ല, നമ്മൾ വീക്ക്ലി ഒരെണ്ണം അല്ലെങ്കിൽ മാസത്തിൽ രണ്ടെണ്ണം നമ്മൾ ചെയ്യാറുള്ളൂ പ്രൊമോഷൻ മെയിൻ ആയിട്ട്. അതായത് നമ്മൾക്ക് നമ്മുടെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന നമ്മുടെ കണ്ടന്റുകളാണ്. നമ്മളെ പ്രൊമോഷൻസും കണ്ടന്റിലൂടെ ചെയ്യുന്നത്, പക്ഷെ എന്നാലും നമ്മുടെ കണ്ടന്റാണ് അവർക്ക് ഇഷ്ടം. നമ്മള് പ്രൊമോഷൻ അങ്ങനെ എടുക്കാറില്ല, മാസത്തിൽ രണ്ടെണ്ണം അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ.
1: പക്ഷെ ഇപ്പോഴൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കോണ്ടന്റ് ആദ്യം കൊടുത്തതിന് ശേഷം, നല്ലൊരു കോണ്ടന്റ് കൊടുത്തതിന് ശേഷം അവസാനമൊക്കെ ആയിരിക്കും അവർ പ്രൊമോഷനിലേക്ക് എത്തുക. പണ്ടത്തെ പോലെ ചുമ്മാ നേരിട്ട് വന്നങ്ങ് പ്രൊമോഷൻ ചെയ്യുന്നില്ല അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്.
4: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഗസ്റ്റ് റൂം ഇപ്പോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. ഗസ്റ്റ് റൂം
1: അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. ഗസ്റ്റ് റൂം കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ടീം ഗ്രാമവാസീസ്.
2: അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്രാൻഡ് വന്ന് ഓർക്കുന്നുണ്ടോ?
3: ബ്രാൻഡ് ബ്രാൻഡ് വന്നിട്ടുണ്ട്, കൊറേ ബ്രാൻഡ് വന്നിട്ടുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കൊറേ ബ്രാൻഡ് വന്നിട്ടുണ്ട് നമുക്ക്. നമ്മളത് അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം, വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കത് ഓർമ്മയില്ല. ഇപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ നോക്കുള്ളൂ. അതേപോലെ നമ്മൾ വേറെ വർക്ക് ചെയ്തോണ്ടിരിക്കും. പുതിയ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്തോണ്ടിരിക്കും.
2: എങ്ങനെ രാത്രി കടന്നുറങ്ങുമ്പോ ഓർമ്മ വരുമോ ഈ ഓരോ കോണ്ടന്റ് ഒക്കെ?
3: അങ്ങനെ അങ്ങനെ ചെയ്യാറ്.
2: അങ്ങനെയാണ്,
3: രാത്രി ഇങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മെസ്സേജ് ചെയ്യും, അവിടെ നാളെ അത് ചെയ്യണം. അപ്പൊ ഇതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. എക്യുപ്മെന്റ്സ് പറയാൻ വലുതൊന്നും ഇല്ല, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധനമൊക്കെ തന്നെ എടുത്തിട്ട് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ കൊടുക്കുക.
2: ആരെങ്കിലും ഒക്കെ എതിർപ്പായിട്ട് വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ആണോടോ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലാങ് ഉപയോഗിക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന്
3: പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുള്ളവരെന്നെ നീ നമ്മുടെ നാട്ടിനെ മോശമാക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യണേ, ഈ ഭാഷ മാറ്റി പിടിക്കുക. ഇവര് മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുക്ക് വരികയാണ്, നമ്മുടെ ഭാഷ നീ ഇങ്ങനെ പറഞ്ഞ് കൊളവാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കുറെ പേര്. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഭാഷയല്ലേ, നമ്മൾ മാറ്റാൻ പറ്റില്ല, നമ്മൾ അഭിനയിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും. നമ്മൾ നമ്മൾ ജീവിക്കുക, ആൾക്കാർക്കിടയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം.
2: കോപ്പി ഒക്കെ അടിക്കാറുണ്ടോ വേറെ ഏതെങ്കിലും ഒക്കെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെയോ? അടിക്കാറുണ്ടോ?
4: അടിച്ചിട്ടൊക്കെ ഉണ്ട്, അടിക്കാറൊന്നും കേട്ടില്ല, അടിച്ചിട്ടൊക്കെ ഉണ്ട്.
2: സ്റ്റാർട്ടിങ് ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ആവാറുണ്ടോ ഈ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്യാം?
3: നമ്മളൊരു ടോപ്പ് നമ്മുടെ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേക്ക് നിറയെ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ഇടാറുണ്ട്. നമ്മളെ നീശ അതും ഡിഫറന്റ് ആയിട്ട് അതൊരു ടീമാണല്ലോ, നമ്മൾ ആ ടീമിനെ വെച്ച് ചെയ്യണം എന്തായാലും. പക്ഷെ അവരൊന്ന് നമ്മൾ വ്യത്യസ്തമായി ചെയ്യും, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്.
2: ഈ മറ്റുള്ളവരെ ട്രോളിക്കൊണ്ട് എപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്? ആദ്യം അതൊക്കെ നിങ്ങളുടെ കോണ്ടന്റ് ആയിരിക്കും, പിന്നെ പിന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു നറുക്കെടുപ്പ് എടുക്കുന്നതൊക്കെ ആയിരുന്നല്ലോ പ്രധാനമായിട്ട് ചെയ്തത്, അതൊക്കെ നല്ല രസമുള്ള വീഡിയോ ആയിരുന്നു. അപ്പൊ എപ്പോഴാണ് ഈ ട്രോളാൻ തുടങ്ങിയത് മറ്റുള്ളവരെ?
4: ട്രോളാൻ തുടങ്ങിയത് ഏപ്രിൽ വേണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ട്രോളാൻ തുടങ്ങി.
3: ട്രോളാ മെയിൻ ആയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിനെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവര് നമ്മളെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ എന്താ ചോദിച്ചാൽ ഇവര് ഓഡിയൻസിന്റെ അടിയിൽ തന്നെ ഒരു വെറുപ്പിക്കൽ എന്ന രീതിയിൽ വരികയാണ്. എന്ന് വെച്ചാൽ വീഡിയോ അവരുടെ വീട്ടുകാര്യങ്ങൾ അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലും ക്രിഞ്ച് പരിപാടിയൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിടുക, എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ്
2: ചെയ്യാൻ പറ്റില്ല.
3: ഡേ മേ ലൈഫ്, പിന്നെ കുറെ കപ്പിൾസ് ഒക്കെ ഉണ്ട്, കപ്പിൾസ് ഒക്കെ ഉണ്ട്. ഇവരെന്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇപ്പൊ നടക്കണമെന്നില്ലെങ്കിൽ നമ്മൾ ഐസ് കഴിക്കാൻ പോണതും
2: മിഠായി കഴിക്കുന്നതും
3: എടുത്ത് വീഡിയോ കേട്ടോ
2: എന്തൊക്കെ കഴിക്കുന്നു ഒക്കെ.
3: നമ്മൾക്ക് തന്നെ തോന്നി തുടങ്ങി ഇവരെന്താ ചെയ്യുന്നത്, ഇവരെപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യണം പറയുമ്പോ കുറച്ച് ഓഡിയൻസ് എന്ത് കഴിക്കും, നമുക്ക് വീഡിയോ അയക്കാൻ തുടങ്ങി. അപ്പൊ ഇവരെ നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇവര് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇറക്കാൻ പറ്റി ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തിനാണ് ഈ മറ്റേ സി ഡി മുസ്ലിം ഹൈസ്റ്റേഷൻ പറഞ്ഞ പോലെ എന്തിനാ അതുപോലെ ശരി, എന്തിനാ അതുപോലെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം കോസ്റ്റ്യൂമായിട്ട് ഇറങ്ങി.
2: കോസ്റ്റ്യൂമാണ് സൂപ്പർ,
3: പെമ്പിളാണെങ്കിൽ അതിനുശേഷം നമ്മൾ കോസ്റ്റ്യൂം വാങ്ങിക്കുകയാണ്,
2: വാങ്ങിക്കും.
3: കസിൻസ് ഒക്കെ തരാറുണ്ട്, പിന്നെ നമ്മൾ മേടിക്കാറുണ്ട് പുറത്തുനിന്ന്. ഇപ്പൊ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാം നമ്മൾ പുറത്ത് മേടിക്കാറുണ്ട്. മേടിച്ച് നമ്മൾ അതുപോലെ തന്നെ വീഡിയോ ഇറക്കിയപ്പോ അത് അവർക്കൊരു 5 ലക്ഷം വ്യൂസ് ആണെങ്കിൽ നമുക്കൊരു 11 ലക്ഷം വ്യൂസ്, 12 ലക്ഷം വ്യൂസ് നമുക്ക് കിട്ടണം
2: അവരുടെ ആ ഒരു ഇത് വെച്ചിട്ട്.
3: ഇത് വെച്ചിട്ട് പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ടായിരുന്ന തീരുമാനം, പിന്നെ ആൾക്കാര് റെക്കമെന്റ് ചെയ്ത് തുടങ്ങി.
2: അതാണ് വേണ്ടത്,
3: അതാണ് വേണ്ടതെന്ന് അവർ പറയുമ്പോ നമ്മള് ഓഡിയൻസിന്റെ നിർബന്ധം നമുക്ക് പറഞ്ഞു കൊടുത്തു.
2: അങ്ങനെ ട്രോളുമ്പോ ഉറപ്പായിട്ട് ഭീഷണികളൊക്കെ വരും, അങ്ങനെ എന്നെ വിറ്റ് ജീവിക്കരുത് എന്നൊക്കെ അവർ ചിലപ്പോ വന്ന് പറയാം അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
3: പിന്നെ അങ്ങനെ കുറെ കമന്റും പിന്നെ ഡയറക്റ്റ് ആയിട്ട് അവരൊന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഒരു ഫൺ മൊമെന്റ് എന്ന് പറയാൻ എന്താ സംഭവിച്ചാൽ, ഒരു ചെറിയ പയ്യാണ്, അപ്പൊ അവനെ നമ്മൾ ട്രോളാണെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവന്റെ വീഡിയോയും ഇതുപോലെ അങ്ങ് കുറച്ച് കുറച്ച് പോകാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്യാൻ ആൾക്കാർക്ക് വെറുപ്പിക്കല് പരിപാടിയാണ്. അപ്പൊ ഇവനെ നമ്മൾ എടുത്തൊന്ന് ട്രോളി, അവന് ഏകദേശം ഒരു 29,000 ഫോളോവേഴ്സ്
2: ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയല്ല,
3: ഒരു 10 ലൊക്കെ പഠിക്കുന്ന പയ്യാണ്.
2: ഓക്കെ ഓക്കെ.
3: നമ്മൾ ഈ ട്രോളി കഴിഞ്ഞ ശേഷം അവന് 33,000 ഫോളോവേഴ്സ് ആയി,
2: ഫോളോവേഴ്സ് കൂടി.
3: അവൻ ഇങ്ങോട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ബ്രോ താങ്ക് യു എന്നോട്ട് മെസ്സേജ്. അപ്പൊ ഞങ്ങൾ എന്താടാ, ഞാൻ അങ്ങനെ മെസ്സേജ് ഇവിടെ സോറി, ഞങ്ങൾ അറിയാണ്ട് വീഡിയോ ചെയ്താണ്, ഫണ്ട് എന്ന രീതിയിൽ എടുക്കുന്ന പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഇല്ല ബ്രോ എനിക്ക് ഫോളോവേഴ്സ് കൂടി, നിങ്ങൾ ഇനി എന്നെ വീഡിയോ ചെയ്യണം,
2: എന്നെ ഫേമസ് ആക്കൂ, എന്നെ ഫേമസ് ആക്കൂ.
3: പിന്നെ ചേട്ടാ ഇത് നമുക്ക് പണിയായില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ. പിന്നെ ഞാൻ ട്രോളിയില്ല, പിന്നെ കുറെ ഇതുപോലെ ഇത് കണ്ടിട്ട് ഫേമസ് ആകും എന്ന രീതിയിൽ കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പെൺപിള്ളാണ് മെസ്സേജ് ചെയ്ത്, ഇപ്പൊ ഞങ്ങളെ ട്രോളും കൊണ്ട് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ പരിപാടി അവശേഷം അവസാനിപ്പിച്ചു. എന്നാലും നമ്മൾ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ രീതിക്ക് എടുത്തിട്ട് ട്രോളുക.
2: ഓക്കെ, എന്തോ ഒരു കേസൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
4: അത്
3: അത് കേസ് എന്താ സംഭവം ചോദിച്ചാൽ അത് ഇവനായിരുന്നു പ്രശ്നം,
2: ഇവനായിരുന്നു പ്രശ്നം,
3: ഐഡിയ എന്റെ ആയിരുന്നു. ഐഡിയ എന്റേതായി പോയി പറഞ്ഞു അത് ചെയ്തുകൊണ്ട് നിർത്തിയതായിരുന്നു. എന്ന് ചോദിച്ചാൽ ഞങ്ങള് പ്രതീക്ഷയിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു 10 ടീമായിരുന്നു, അവർക്ക് ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തു. അപ്പൊ ഇവര് ഒരു വാക്ക് പറഞ്ഞത് മാറിപ്പോയി. ഇപ്പൊ എന്റെ ഈ ശതം ഞാൻ എന്തോട് എടുത്ത് പറയണം, സൺഡേ എന്ന് പറയുന്നത് ഇവർ സുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. അപ്പൊ നല്ല രീതി ഫേമസ് ആയിരുന്നു. അപ്പൊ ഇവരൊരു 50 മിസ്റ്റേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു 3 മില്യൺ വ്യൂസ് ഉണ്ട് അവർക്ക്. നമ്മളെന്ത് ശരി ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചത് ആ കമന്റ് ബോക്സിൽ ഒരു 100 മെൻഷൻസ് നമുക്കൊന്നു കാണും, ഇത് കാണുമെന്ന് പറഞ്ഞിട്ട് മെൻഷൻ വന്നു. ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ഫുൾ കമന്റ് ഫണ്ണാണ്, കുറച്ച് നെഗറ്റീവ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ചെയ്യാന്നായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് ചെയ്തു. മുത്തശ്ശി ഉണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു. ഞങ്ങളൊരു നമ്മൾ ഞങ്ങൾ മതപരമായിട്ടോ അല്ലെങ്കിൽ ദൈവപരമായിട്ടോ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. ദൈവം എന്ന രീതിയിൽ നമ്മളൊരു ഫണ്ണായിട്ട് എടുത്തത് അത് മാറിപ്പോയി. അത് വൻ രീതി പ്രശ്നമായി. ശബരിമലയിലെ ആ ഒരു മേശാന്റെ ആ ടീം ഗ്രൂപ്പ് ഒക്കെ ഉള്ള ആ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഒരു ചർച്ചാ വിഷയമായി. കേസ് കൊടുക്കേണ്ട ഒരു രീതി
2: സിറ്റുവേഷനിലെത്തി.
3: ഇവര് വിളിച്ചു രാത്രി തന്നെ. ഇവരെന്നെ കൊല്ലങ്ങോട്ടുള്ള ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, ഇവർ ആ ഗ്രൂപ്പിലേക്ക് ഉണ്ട്. ആ ഒരു സ്വാമിയുടെ ആ ഒരു ശബരിമല വിഷയത്തിൽ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആളെന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ട് നമ്പർ ഇടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നമ്പർ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ ഞാൻ എന്താ വിഷയം ചോദിച്ചു, സ്ക്രീൻഷോട്ട് അയച്ചു, 2 സ്ക്രീൻഷോട്ട്. അപ്പൊ എനിക്ക് മനസ്സിലെ പ്രശ്നം ഭയങ്കര രീതിയിൽ
2: രൂക്ഷമായി.
3: ഞാൻ നമ്പർ കൊടുത്ത് രാത്രി 11 പുള്ളിക്കാരൻ വിളിച്ചു, അവിടെ ഇങ്ങനെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിന്റെ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ കേസ് കൊടുക്കും എന്ന രീതിയിലാണ് അമ്പലം ദേവസ്വം കമ്മിറ്റി കിടക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രാത്രി 11. ഞാനായ ടെൻഷൻ ആയി. ലാസ്റ്റ് ഞാൻ പുള്ളിക്കാരൻ കണക്കുന്ന ആള് പറഞ്ഞു ഇതിന്റെ അഡ്മിൻ വന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം നല്ല നിലയിൽ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ആള് നീ വിളിക്കുന്ന പറഞ്ഞു. ഞാൻ ഞാൻ വിളിക്കണ്ട, ചേട്ടൻ കണക്ട് ചെയ്ത് പറഞ്ഞു, ആള് കണക്ട് ചെയ്ത് തന്നു. അപ്പൊ പുള്ളിക്കാരനെ എടുത്ത വഴിക്ക് എന്റെ അടുത്ത് ഞാൻ ചൂടായി, നീ ഇങ്ങനെ ചെയ്ത് മോശമല്ലേ, നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഞങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെയല്ലേ പറഞ്ഞു, ഇവനെ പറഞ്ഞു ആ വീഡിയോ ഇരിക്കുന്ന പയ്യൻ വന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വേണ്ട, അതെന്റെ അനിയാണ്, ഞങ്ങളെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ മാപ്പ് പറയാന്ന് വേണ്ടി പറഞ്ഞു. അപ്പൊ ആള് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നീ നാളെ മാപ്പ് പറഞ്ഞ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു.
2: വെറുതെ പ്രശ്നങ്ങളും അതുപോലെ മതപരമായിട്ടുള്ള ഒരു കാര്യമാകുമ്പോ നമ്മൾ അതിൽ
3: ഇടപെടാതിരിക്കുന്നതാണ്. പിന്നെ ആ കമന്റ് ബോക്സിൽ മെയിൻ ആയിട്ട് അന്വേഷിച്ചു, ഇത് ഫേസ്ബുക്കിലായിരുന്നു റീച്ച് ആയത്. ഇൻസ്റ്റാഗ്രാമിലും 3 മില്യൺ അടിച്ചു, ഫേസ്ബുക്കിൽ ഏകദേശം 3 മില്യൺ ആയി. പക്ഷെ ആ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ ചേച്ചിമാർ വന്നിട്ട് നീ അടുത്ത ആഴ്ച നീ മരിക്കും, ഓ നീ പാമ്പ് കുത്തി മരിക്കും, നീ ഈ ദൈവത്തെ ട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കമന്റ് ചെയ്തു പേഴ്സണൽ മെസ്സേജ്, നീ മരിക്കും, നീ എന്തായാലും മരിക്കുന്നോണ്ട് എന്നെ പറയാ കമന്റ് ചെയ്യുകയാണ്, ഇതൊക്കെ പേഴ്സണൽ മെസ്സേജ് അയക്കാണ്. അത് കെയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിന്റെ വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ കെയർ ചെയ്തില്ല. പക്ഷെ വീട് ഡിലേറ്റ് ചെയ്യേണ്ട വന്നു, മാപ്പ് പറയേണ്ടി വന്നു,
2: മാപ്പ് പറയേണ്ടി വന്നു.
3: അതോടുകൂടി പിന്നെ കുഴപ്പമില്ല, ആ സാർ കമ്പനി ഇപ്പൊ പുള്ളിക്കാരെ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നുണ്ട്,
2: വീഡിയോ കണ്ട അഭിപ്രായമൊക്കെ പറയാറുണ്ട്. ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ഇടവേള.

0: ഇഷ്ടവും ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ടീം ഗ്രാമവാസീസ്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
2: ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അതിപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആണെങ്കിലും നെഗറ്റീവ് കമന്റ്സ് വരും. നമ്മൾ വളരെ മോശമായിട്ട് ചിലപ്പോൾ നമ്മുടെ രൂപത്തെയും ഭാവത്തെയും ഭാഷയൊക്കെ മോശമാക്കി പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആദ്യം കമന്റ്സ് വരുമ്പോ എങ്ങനെയാ വിഷമം ഉണ്ടായിരുന്നു? കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നോ?
3: ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ നോക്കിട്ട്
2: എൻജോയ്
3: ചെയ്യാറുണ്ട്. ചില
2: എങ്ങനെയാണ്
4: നെഗറ്റീവ് കമന്റ്സ് അധികം കണ്ടിട്ടില്ല. ഈ ഇടയ്ക്കാണ് ഒന്നും കണ്ടിട്ടുള്ളത്.
5: അത് നമ്മളെ ട്രോളുന്ന ചിലരെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളെ ട്രോളുന്ന എല്ലാവരും ആളെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ട്രോളുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവര് നമ്മളെ പേഴ്സണൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പറയാറുണ്ട്. അന്ന് ഇതുപോലെ ഒരാൾ ട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് നെഗറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞാൽ അങ്ങനെ തെറിയുന്നതായിരുന്നില്ല, ഒരു നെഗറ്റീവ് വേർഡ് പറഞ്ഞു. അപ്പൊ ഞാൻ ആ അത്രയും പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ആ കമന്റ് പിഞ്ചി തീർക്കും. പുള്ളിക്കാരൻ ദൂരെ പേഴ്സണൽ മെസ്സേജ്, ലാസ്റ്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ബ്രോ അതായത് ഞാൻ പറഞ്ഞാണ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആളെ മെസ്സേജ് അയച്ചു. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
2: ഓക്കെ, ഇപ്പൊ നാട്ടിൽ എങ്ങനെയാണ് നിങ്ങളൊരു താരങ്ങളായി മാറിയിട്ടുണ്ടോ? കൊടുവായൂർ കാക്കയൂരാണ് വീടെന്ന് പറഞ്ഞ്, എങ്ങനെയാണ്? പണ്ട് നിങ്ങൾ ചിലപ്പോ ആരും അറിയില്ലായിരിക്കും, ഇപ്പൊ എങ്ങനെയാണ്? കാണുമ്പോ ഒരു ബഹുമാനമൊക്കെ ഉണ്ടോ?
3: ഓ, അതൊക്കെ ഉണ്ട്.
5: എല്ലാവരും നമ്മളൊരു സ്പെഷ്യൽ കെയർ ആണ് ആൾക്കാർക്ക്. ഇപ്പൊ അതൊക്കെ നമ്മളെ നാട്ടിലിറങ്ങി അറിയുന്നില്ല, ജസ്റ്റ് പിള്ളേർ എന്ന രീതിയിലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയി നമുക്കൊരു സ്പെഷ്യൽ കെയർ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു കഴിക്കാൻ പോയി നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഭയങ്കര രീതിയിൽ നമ്മൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് നമ്മൾ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവര് വീട് ചെയ്യുന്ന പിള്ളേരാണ്. പിന്നെ കുറെ നമ്മള് പണ്ട് കോളേജിൽ പഠിച്ച പിള്ളേരെ നമ്മൾ കമ്പനി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവര് വിളിച്ചിട്ട് എടാ നിന്റെ ഫ്രണ്ടാണെന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല. വീഡിയോ കോൾ ചെയ്യാം സ്പോട്ടില്, വീഡിയോ കോൾ ഇല്ലെങ്കിൽ ഫ്രണ്ടാണെന്ന് പറയാൻ വിശ്വസിക്കുന്നില്ല, നീ എന്റെ കൂടെ ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് വരാറുണ്ട്. പണ്ട് നമ്മളെ ഒഴിവാക്കി അവരൊക്കെ അതിഷ്ടം വരാറുണ്ട്.
2: എല്ലാം കമ്പനി ആയി. ഓക്കെ ഓക്കെ. ഇപ്പോ ഈ ഒരു വരുമാനം എല്ലാം കിട്ടി തുടങ്ങിയോ? ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ?
5: യൂട്യൂബ് അത്ര ആക്റ്റീവ് ഇല്ല. നമ്മൾ യൂട്യൂബിലോട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്താൽ ചെയ്തു എന്നായിരുന്നു യൂട്യൂബില്, നമുക്ക് വേണേ ചെയ്താൽ മതി എന്നൊരു ഐഡിയ ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഫേമസ് ആവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇൻസ്റ്റി തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെയാണ് നമുക്ക് നമുക്ക് ഇതുവരെ ഒന്നും അത്ര കിട്ടില്ല, നമുക്ക് പ്രൊമോഷൻ മാത്രമേ വരുമാനം ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ യൂട്യൂബ് തന്നെ വേണമെന്നാണ്ട് ഞങ്ങൾ ഇപ്പൊ യൂട്യൂബിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ബ്ലോഗിംഗ് ഒക്കെ ആയിട്ട്.
2: ഓക്കെ ഓക്കെ,
5: കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകണം.
2: ഈ ഒരു വ്ളോഗിങ്ങിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ആക്ഷേപഹാസ്യമൊക്കെ ചെയ്യുമ്പോൾ പല വേഷങ്ങളും ധരിക്കേണ്ടി വരും, പല രീതിയിലായിരിക്കും. അങ്ങനെ അപ്പൊ ഈ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റണല്ലോ, തൊലിക്കെട്ടി ഭയങ്കരമായിട്ട് വേണം. എങ്ങനെയാണ്, എല്ലാവർക്കും അതുണ്ടോ?
3: ഇല്ല, ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ടേ ചെയ്യാറുള്ളത്. ഒരു വീഡിയോ ആണെങ്കിൽ ചൈനീസ് മേക്കപ്പും കാര്യങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെ ഇല്ല. അപ്പൊ ആളുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ അത് ചെയ്തിട്ട് അവിടെ നിൽക്കും.
2: പക്ഷെ നാട്ടിൻ പുറത്ത് അങ്ങനെയൊക്കെ ഒരു വേഷം ഇടുക, അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യാന്ന് പറയുമ്പോ കുറച്ച് ഒരു നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, നാണമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടോ?
5: ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് പിന്നെ ഒരു പെൺകുട്ടിയുടെ വേഷം ധരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടിലാണ് ഷൂട്ട് മൊത്തം. രാവിലെ കുറച്ച് പഠിക്കു പോകുന്ന ആൾക്കാരും നമ്മുടെ അതിൽ കൂടെ ജോഗിങ് നടക്കാനുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെ കാണുമ്പോ ഒരു നോക്കി ചിരിയും
2: എന്താ കാണിക്കുന്നത്
5: കാണിക്കുന്നത്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുക നമ്മള് വീഡിയോ ചെയ്യാണ് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പിന്നീട് അവർ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മുടെ ട്രോള് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ വേഷം കെട്ടുകയാണെങ്കിലും അതാണെങ്കിലും പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വീട്ടിൽ ഭയങ്കരമായിട്ട് കളിയാക്കും ഇതിനെ കുറിച്ചിട്ട്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് അമ്മയും കസിൻസ് ഒക്കെ കൂടി കളിയാക്കാറുണ്ട്.
2: ഇപ്പൊ എങ്ങനെയാണ് അവരുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്?
5: വീട്ടുകാർക്ക് ഹാപ്പിയാണ്. അമ്മനെ വിളിക്കും നേരത്തെ, അതിനെ ഞാൻ പറഞ്ഞ നേരത്തെ വിളിക്കാത്ത ആൾക്കാർക്ക് വിളിച്ചിട്ട് ആ നിന്റെ മകനാണല്ലേ സൂപ്പറാണ് ഞങ്ങളുടെ. പിന്നെ ഇപ്പൊ നമ്മളെ കുറെ പരിപാടിക്ക് വിളിക്കാത്ത പരിപാടിക്ക് ഇപ്പൊ നമ്മളെ നേരത്തെ വിളിക്കാത്ത ആൾക്കാർക്ക് ഇപ്പൊ പരിപാടിക്ക് വിളിക്കാൻ തുടങ്ങി. ആ ഇത് അവർ വരട്ടെ, ടീം വരട്ടെ, എന്നിട്ട് നമ്മളൊരു ഗസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഇല്ല, നമ്മളെ ദേശീയ ഈ ആൾക്കാർക്കിടയിൽ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഇടപഴകണം എന്നൊരു രീതിയിലാണ് നമ്മൾ നടക്കുന്നത്.
2: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയും നിറയെ കോണ്ടന്റ് ഒക്കെ വരട്ടെ. എന്തെങ്കിലും പുതിയ പ്ലാൻസ് വല്ലതും ഉണ്ടോ?
5: പുതിയ പ്ലാൻസ് നമ്മള് സർപ്രൈസ് ആണല്ലോ, ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ.
2: ഇനിയിപ്പോ ഏതെങ്കിലും കോണ്ടന്റ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടോ, ആരെങ്കിലും ഏതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അങ്ങനെയൊന്നുമില്ല.
5: പിന്നെ കുറെ നമ്മളെ ഈ ട്രോളി ആൾക്കാരിലെ കുറച്ച് അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മള് സെലിബ്രിറ്റീസിനെ കുറച്ച് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മാനേജർക്ക് ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. ഇപ്പൊ നമ്മളെ ഇനിയിപ്പോ അടിക്കാനൊന്നും അറിയില്ല, അങ്ങനെ മീറ്റ് ചെയ്യാനൊക്കെ പണ്ട്
2: വിളിച്ചിട്ടുണ്ടായിരുന്നു.
5: മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഡബ്സീന് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡബ്സീനെ. അപ്പൊ ഞങ്ങൾ ആദ്യം ട്രോൾ ചെയ്ത സമയത്ത് പിന്നെ ഈ ഉബൈദ് ഉണ്ടല്ലോ, ഉബൈദ് ട്രോളി ആ പുള്ളിക്കാർ ഇതുപോലെ നമ്മളെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മേടിച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ആള് കുഴപ്പമില്ല,
2: കാഷ്വലി
5: കാഷ്വലി മീറ്റ് ചെയ്യും. സീഡ് മാനേജറോട് നമ്മൾ കണക്ട് ആയി, പുള്ളിക്കാരും ഇവിടത്തെയാണ്, ഇപ്പൊ ഇത്തരം ആണെങ്കിലും ഇവിടെ പട്ടാമ്പിത്തിയാണ്. അപ്പൊ ഇതോടെ കണക്ട് ആയിട്ട് ബ്രോ ഒന്ന് വീഡിയോ നൈസ് ആയിട്ടുണ്ട് വന്ന് പറഞ്ഞു. ഡെസ്സിനെ ട്രോളി തന്നെ ഞാൻ ചോദിച്ചു, ഇത് ഡെസ്സി കണ്ടിരുന്നു ചോദിച്ചു, കണ്ടിരുന്നു ആള്, കണ്ടിരുന്നു ആള്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനുശേഷം വിട്ടു ആ ഡെപ്സിയുടെ കാര്യം വിട്ടു. പിന്നെ രണ്ടാമത്തെ തവണ ഡെപ്സി ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പോ എല്ലാവരും കൂടി റെക്കമെന്റ് ചെയ്തു ഇത് ചെയ്യണം, നിങ്ങൾ ചെയ്താലേ ഓക്കെ ആവണം എന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടി ചെയ്തു. അത് നല്ല വ്യൂസ്, ഒരു 3 മില്യൺ വ്യൂസ് ഒക്കെ വന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ ദുബായിലാണ് ഡെപ്സി, ഞാൻ അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അപ്പൊ അവൻ മെസ്സേജ് ഇതുപോലെ ബ്രോ ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ട്, മീറ്റ് ചെയ്യാൻ
2: പറ്റുമോ, അടിക്കാൻ വല്ലതാണോ,
5: പഠിക്കാൻ വല്ലതാണോ ഞങ്ങൾ ചോദിച്ചു. അപ്പൊ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല, ക്യാഷ് ആയിട്ട് പുള്ളിക്കാരൻ കാണണമെന്ന് പറഞ്ഞു, ജസ്റ്റ് മീറ്റ് ചെയ്യാ ഉണ്ടാവും.
2: അങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? വേറെന്തെങ്കിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വേറെന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹാപ്പി ഹാപ്പി ആവുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
5: കൊറേ ഫാമിലി സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളെന്താ അവർ മെയിൻ ആയിട്ട് പറയാറുണ്ട്, എന്റെ മക്കളെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ കഴിക്കാറുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊറേ പേര് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഇപ്പൊ എന്താ നമ്മള് കാരണം കൊറേ പേര് സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു 100-ൽ 90 പേര് സന്തോഷിക്കുന്നുണ്ട്, 10 പേര് കുഴപ്പമില്ല, നമ്മള് നെഗറ്റീവ് അടിച്ചാലും കുഴപ്പമില്ല, 100 പേരുടെ സന്തോഷം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോകുന്നത്.
2: നിങ്ങളെ കണ്ടുകൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ അത് ഇമിറ്റേറ്റ് ചെയ്ത് വരുന്നുണ്ടോ, അങ്ങനെ വല്ലതുണ്ടോ?
5: കൊറേ പേര് പിന്നെ നമ്മുടെ ആക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫീമെയിൽ ക്യാരക്ടർ
2: ഇല്ല,
5: അത് നമ്മുടെ പ്ലസ് പോയിന്റ്, ഞങ്ങളത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കൊറേ
2: ശരിക്കും നിങ്ങളത് മാറും തന്നെയാണ് ഇതല്ലേ നല്ലത് അല്ലേ?
5: അതെ അതെ അതെ,
2: നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്,
5: ഞങ്ങൾ ഇതിനെ ചെയ്യുന്ന നല്ലത്. നിമിഷം ഇപ്പൊ നമ്മൾ ഫീമെയിലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരൊരു ചെറിയ പ്രശ്നമാവുന്ന ഒരു ഇത്, നിമിഷം നമ്മൾ അവരെ നോക്കണം. ഇതാകുമ്പോ നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് വേണം ചെയ്യാം എന്നൊരു ഇതാണ്. കുറെ ഫീമെയിൽ ഇതുവരെ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മെസ്സേജ് അയക്കുന്നത് നമ്മളെ കൂടി ഉൾപ്പെടുത്തുവോ വീഡിയോയിൽ ഒന്നായിട്ട് ഉൾപ്പെടുക ചോദിക്കുന്നുണ്ട്. നമ്മളത് പ്ലാൻ ഇല്ല അതൊക്കെ.
2: നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ?
5: നമ്മള് ടേക്ക് എടുക്കാൻ തന്നെ കുറെ ബുദ്ധിമുട്ടും ഈ പിള്ളേരെ കൊണ്ട്. അപ്പൊ നമ്മളെ പരസ്പരം വീശി നമ്മള് എട്ടനായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ ഈ അങ്ങോട്ട് കൂടി ദേഷ്യപ്പെടുമ്പോ ഇവര് ചിലപ്പോൾ ഉണ്ടാതിരിക്കും. കൊറേ സമയത്ത് എനിക്ക് സമയം പോവാറുണ്ട്.
2: കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും എല്ലാ ദിവസവും?
5: എല്ലാ ദിവസവും വീക്കിലി ഒരു 5 എണ്ണം മാക്സിമം ഇടും,
2: മാക്സിമം ഇടും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും വീഡിയോകൾ വരട്ടെ, പുതിയ പുതിയ ക്രിയേറ്റീവ്സ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.
5: താങ്ക്
2: യു. ഗസ്റ്റ്റൂം ഇവിടെ പൂർണ്ണമാവുകയാണ്. കില്ലാടി ഗ്രാമവാസിയാണ്, ഗ്രാമവാസി ടീമാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത്. അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം മറ്റൊരു അതിഥിയുമായി ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഉങ്ങൾക്ക് 2 നിമിഷം ടൈം തരാം, മുടിച്ചെന്നെ കൊണ്ടിട്ട് ഉങ്ങളെ കാപ്പാത്തിക്കണം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 75.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000+ പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000+ കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടംതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് PSatiDevi അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കരിമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: അക്ഷര നക്ഷത്രം.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം ഹൃദയസ്പർശിയായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ശരത്. മലയാളികൾക്ക് സംഗതി പരിചയപ്പെടുത്തിയ സംഗീത സംവിധായകൻ എന്നും വേണമെങ്കിൽ പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായ സംഗീത യാത്രയെക്കുറിച്ചും മറക്കാനാകാത്ത ഗാനങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീരയാണ്. ഒരുപാട് പാട്ടുകൾ എന്റെ മനസ്സിലേക്ക് ഓടിവരുന്നുണ്ടെങ്കിലും പവിത്രം എന്ന സിനിമയിൽ ONV കുറിപ്പിന്റെ വരികൾക്ക് MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ പാട്ട് വാലിന്മേൽ പോവും. ഈ പാട്ടോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി അഹല്യ FM നിങ്ങളോടൊപ്പം RJ ഹീര.

ക്ഷണക്കത്ത് എന്ന സിനിമ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല അല്ലേ. ആ സിനിമയിൽ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ച് സമ്മാനിക്കുന്നതുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ. ഈ വാച്ച് സിനിമയിൽ കാണിക്കുന്ന സമയത്ത് ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. അവിടെ നിന്നാണ് ഈ സിനിമയിലെ മറ്റെല്ലാ പാട്ടുകളും ഉണ്ടാകുന്നത്. അതാണ് മറ്റെല്ലാ പാട്ടുകളുടെയും ഒരു ബേസ് ട്യൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി പാട്ടുകൾ ക്ഷണക്കത്ത് എന്ന സിനിമയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം. മംഗളങ്ങൾ അരുളും ഓൺ അഹലി എഫ് എം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എല്ലാ പാട്ടുകളും സംഭവിക്കുന്നത് ഒരു നാച്ചുറൽ ഫ്ലോയിലാണ്. പ്രാർത്ഥിച്ച് ഒരു പാട്ടെടുക്കുന്നു, സ്നേഹത്തോടെ ആ ഹാർമോണിയത്തിൽ ഒന്ന് തൊടുന്നു, അപ്പോൾ ഏത് ട്യൂണാണ് ഒഴുകി വരുന്നത് അതാണ് ആ പാട്ട്. അങ്ങനെയാണ് ഓരോ കോമ്പോസിഷനെയും ശരത് എന്ന സംഗീത സംവിധായകൻ വിശേഷിപ്പിക്കുന്നത്. ഒരു നാച്ചുറൽ ഫ്ലോ. അങ്ങനെ ഒത്തിരി പാട്ടുകൾ മലയാള സിനിമയിലുണ്ടായി. അത്തരത്തിലൊരു സിനിമയാണ് സാഗരം സാക്ഷി എന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് വേണ്ടി പാടിയ നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണഹലി എഫ് എം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരു സിനിമയുടെ എല്ലാ പാട്ടുകളും ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെ ചെയ്യുന്നു. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. ശരത് എന്ന സംഗീത സംവിധായകൻ അങ്ങനെ ചെയ്യുന്നു.

സിനിമകളും ഒരുപാട് പാട്ടുകളും. അങ്ങനെയുണ്ടായൊരു പാട്ടാണ് സല്ലാപം കവിതയായി. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം ക്ഷണക്കത്ത് എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM, സ്റ്റേ ട്യൂൺഡ് വിത്ത് RJ ഹീറ.

ഏറ്റവും അധികം ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ട്, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് സംഗീത സംവിധായകൻ ശരത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പാട്ട് ഏതാണെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഏ, ഇത് ഇത്രയും ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ടായിരുന്നു എന്ന്. ശ്രീരാഗമോ എന്ന പാട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പവിത്രം എന്ന സിനിമയിൽ മലയാളികൾ നെഞ്ചോട് ചേർത്തൊരു ഗാനം. ഇതിലെ ടെൻഷൻ അടിപ്പിച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് സ്നേഹങ്ങൾ കാണിക്കുന്നുണ്ട്. തിലകൻ ചേട്ടനും ശ്രീവിദ്യ ചേച്ചിയും കെ പി സി ലളിത ചേച്ചിയും സേ പോളും ലാലും ശോഭനയും, അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് എന്നത് ഒരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ് ശ്രീരാഗമം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, യേശുദാസിന്റെ ആലാപനം. ഓൺ അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഇന്റർവ്യൂല് എന്തുകൊണ്ടാണ് ശരത് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകൾ മലയാളികൾ ഇത്രയധികം ഓർത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനസ്സിൽ തട്ടി ചെയ്യുന്നതാണ് ഓരോ പാട്ടുകളും. എന്റെ ആത്മാവിട്ട് എഴുതുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടുകൾ ഇത്രയും ആൾക്കാർ ഓർത്തിരിക്കുന്നത്. ഓരോ പാട്ടിനും ജീവൻ ലഭിക്കുന്നത് അതിന്റെ ഉറവിടം ഏറ്റവും മനോഹരമാവുമ്പോൾ തന്നെയാണ്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം, സാഗരം സാക്ഷി എന്ന സിനിമയിലെ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്യാമസന്ധ്യ സൂര്യനെവിടെ എന്ന പാട്ട്. ഓണാഹല്യ FM നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ദാസേട്ടനായിട്ട് വഴക്കിട്ടുണ്ടാക്കിയ ഒരു പാട്ട്. അങ്ങനെ വേണം ഈ പാട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ. സംഗീത സംവിധായകൻ ശരത് എന്ന പ്രതിഭ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചപ്പോൾ അതിലൊന്നാണ് രാവിൽ വീണാനാദം പോലെ. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് പാടിയ ഈ പാട്ട് പാടുന്ന സമയത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഏറ്റവും ഭംഗിയായി തന്നെ പുറത്തു വന്നൊരു പാട്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ നിന്നും ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

ശരത് എന്ന സംഗീത സംവിധായകന്റെ അനവധി പാട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോയ്സുകൾ ഉണ്ടായിരിക്കും. എന്നാൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട്, ഒരുപാട് പാട്ടുകളുണ്ട് എന്നാലും ഈ പാട്ടിനോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അത്തരത്തിലൊരു പാട്ടാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പൊന്നോട് പൂവായി. ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നത്. പാട്ട് കഥകൾ പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല, മറ്റൊരു കഥയുമായി കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓണഹലി FM. സ്റ്റേ ട്യൂൺഡ്.

സ്വർണ തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500012808.
3: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.